0: കപോതൗലു കശശസ്തേ നിരൃത്യൈവരുണായ രണ്യോ മീഷഃ ശ്വിത്ര ആദിത്യാനാമുഷ്ട്രോ ഘൃണീവാന് വാർദ്ധ്രീനസസ്തേ മത്യാ അരണ്യായ ശ്രുമരോരുരുരൗദ്രഃ വയിഃ കുടരുർദാത്യൗ ഹസ്തേ വാജിനാം കാമായ പികഃ ഖഡ്ഗോ വൈശ്വദേവശ്വ കൃഷ്ണഃ കർണോ ഗർദ്ദഭസ്തരക്ഷുസ്തേ രക്ഷസാമിന്ദ്രായ സൂകരഃ സിഗ്ഹോ മാരുതഃ കൃകലാസഃ പിപ്പാക ശകുനിസ്തേശാരവ്യായൈ വിശ്വേഷാന് ദേവാനാം പൃഷതഃ ഇതി ഷഡ്വിംശോധ്യായഃ. ഓം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്. 24/7 spiritual channels from shivam.org. Om Namah Shivaya.
2: ഉത്തമം.
3: ഈ ഗായത്രി
2: ഗായത്രിയാകും മന്ത്രം മാറി. ഗായത്രി മന്ത്രമാതാവാണ്. ഗായത്രി നേരത്തെ ഉപദേശം കിട്ടിയ ആളുകൾക്കാണ് മറ്റു മന്ത്രങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുക. ഗായത്രി വേദമുഖമാണ്. വേദത്തിലേക്ക് പ്രവേശിക്കാൻ ഗായത്രി അനിവാര്യമാണ്. വേദം പഠിക്കാൻ കയറണമെങ്കിൽ ഉപനയിക്കണം. ഉപനയനത്തില് ഗായത്രിയാണ് കിട്ടുന്നത്. ഗായത്രി കിട്ടുന്നത് മൃത്യുവിനെ കടന്നു വന്നിട്ടാണ്. അതുകൊണ്ടാണ് മന്ത്രമാതാവാകുന്നത്. മൃത്യു നിന്റെ ആചാര്യനാണ് എന്നാണ് അച്ഛൻ ഉപനയിപ്പിക്കുമ്പോൾ ആദ്യം മകൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഉപനയന വേളയിൽ പറഞ്ഞു കൊടുക്കും, മൃത്യുവാണ് നിന്റെ ആചാര്യൻ, മൃത്യു രാചാര്യസ്ഥവ. അങ്ങനെയാണ് നചികേതസ് മൃത്യുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. അവിടെ ഉപനയനമാണ് സന്ദർഭം. അല്ല, വേറെ കഥയൊന്നുമല്ല. ഉപനയനം നടക്കുമ്പോൾ മൃത്യുവിന്റെ അടുക്കിലേക്ക് 3 രാത്രികളും 3 പകലുകളും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്ന് മൃത്യു മുഖാമുഖമാകുമ്പോൾ മൃത്യുദേവനെ കണ്ട് തിരിച്ചെത്തു കാണിയത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അമൃതത്വമുള്ളൊരു മുഖത്തേക്ക് നീങ്ങുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതതിന്റെ വൈദിക രീതി. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഗായത്രി ഉപദേശം കിട്ടും. ആ ഗായത്രി മന്ത്രമാതാവാണ്. ഗായത്രി കൊണ്ട് വേണം വേദത്തിലേക്ക് പ്രവേശിക്കാൻ, ഋഗജു സാമങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അതിൽ പ്രവേശിച്ച് വേദാധ്യയനം കഴിയുമ്പോഴാണ് വേദമന്ത്രങ്ങളിൽ അത്യുദാരവും ഉപനിഷദുത്കൃഷ്ടവുമായ നമശിവായ. കാരണം സംഹിതാഭാഗത്ത് വരുന്നതാണ്. ഇത് മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് ഗുരുപരമ്പര. ശൈവ അദ്വൈതത്തിലെ ഗുരുപരമ്പര അവരുടെ മന്ത്രദീക്ഷാ സമയത്ത് കൊടുക്കുന്നു.
3: ഒരേ സമയത്ത് തന്നെ പല ഇപ്പം ഗായത്രിന്റെ ഓം
2: ഗുരു ഓരോ കാലങ്ങളിലും ഓരോ സമയത്തും ജപിക്കാനുള്ളതാണ്.
3: ഇതിപ്പോ
2: ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അതുകൊണ്ടാ പറഞ്ഞു. അല്ലാതെ കാരണം എന്താ വെച്ചാല് ഉള്ള മന്ത്രങ്ങളെല്ലാം മാത്രമല്ല, ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദീക്ഷാരൂപേണ കിട്ടണം. അതിനാദ്യം ശമതമാദി സമ്പത്തികളൊക്കെ സമ്പാദിച്ചിട്ട് ഒരാളെ പോയി കാണണം വിനയപൂർവ്വം. ശമം ദമം ഉപരതിയൊക്കെ ഉറപ്പുവരുത്തിട്ടേ പോകാം. ദീക്ഷയ്ക്കായി പോകുമ്പോൾ അതിനോടൊപ്പം അതുവരെ ചുമ്മാ ജപിക്കാം. ഇപ്പോ കിട്ടിയതൊരു ഉപദേശമാണെന്ന് വിചാരിച്ചോണ്ട് ജപിക്കാം. അതിലൊരു കുഴപ്പമില്ല, ജപിച്ചാൽ ഇതൊക്കെ കിട്ടും, അതിന് സംശയം വേണ്ട. പക്ഷെ ദീക്ഷാ പാരമ്പര്യത്തിൽ പെടണമെങ്കിൽ അതിന് കുറച്ച് ഇതിലൊക്കെ ഒരു താല്പര്യം വന്നു. താല്പര്യത്തോടുകൂടിയ ജപം പൂർണ്ണമാവുകയുള്ളൂ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കും, ഇടയ്ക്ക് ഇടയ്ക്ക് വിടും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ജപിച്ചാൽ മതി. തിരക്ക് കൂട്ടണ്ട, സ്ഥിരമായിട്ട് ജീവിക്കാൻ നന്ന്. പക്ഷെ പറ്റിയെന്ന് വരില്ല, പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് കണ്ട് പേടിക്കണ്ട. ഇപ്പൊ ഇത്രയും മതി, ഇത്രയായാൽ അത്രയായി. മറ്റേതല്ല, മറ്റേതൊരു ഒരു ബന്ധമാണ്, ഒരു പാരസ്പര്യമാണ്. ആചാര്യനും ശിഷ്യനും തമ്മിലുള്ളൊരു കരാറാണ്. ആ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ സൂക്ഷിക്കണം. ആചാര്യന് ദോഷം വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആചാര്യൻ തരില്ല. അങ്ങനെ ആരെങ്കിലും തന്നുവെങ്കിൽ അത് ആചാര്യനായിരിക്കില്ല, ആചരിച്ചിട്ടുണ്ടാവില്ല. ആചാര്യൻ ശരിയായ ഈ മന്ത്രങ്ങളൊക്കെ തരണമെങ്കിൽ മറ്റു മന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ തന്നേ. വൈദിക മന്ത്രങ്ങൾ എടുത്തൊരാചാര്യൻ ഒരാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അയാളുടെ ഹൃദയമാണ് പറിച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് 1000 പരീക്ഷണങ്ങൾക്ക് അയാൾ വിധേയമാക്കാതെ ആർക്കും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതുവരെ അതിന്റെ അർത്ഥവും ബാക്കിയുള്ളതെല്ലാം ഭാവനയ്ക്ക് പറഞ്ഞുതരും, നിങ്ങൾക്ക് ജപിക്കാം. ഇപ്പൊ ഈ കേട്ടിട്ട് പോയി തന്നെ നിങ്ങൾക്ക് ജപം തുടങ്ങാം, വരവും കിട്ടും. കരുതല ദീസം അതൊക്കെ വൈദിക മന്ത്രങ്ങളിൽപ്പെടുന്ന അതൊക്കെ ജപിക്കുമ്പോൾ ഒരുപാട് നിയമമുണ്ട്. എന്താ കാരണം വെച്ചാൽ മൃത്യുഞ്ജയമൊക്കെ ശബ്ദം കൊണ്ട് തന്നെ മൃത്യുവിൽ നിന്നൊരാളെ മോചിപ്പിക്കുന്നു. അത് പ്രയോഗിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിക്കണം, കാരണം യമധർമ്മന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോ അയാൾക്ക് ആയുസിനുള്ളിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാവുന്ന വൈദിക കൽപ്പന അറിയുന്നവൻ മാത്രമേ അത് ചെയ്യാവൂന്ന്, ഇല്ലെങ്കിൽ അഹംകൃതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദിക കൽപ്പന അറിയണം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയണം. അതിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ് അവർ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. എന്നാൽ ശബ്ദമായി ഉപയോഗിക്കുന്ന മുഴുവൻ ശബ്ദബ്രഹ്മം എടുത്ത് ഉപയോഗിക്കുമ്പോൾ സാധന നല്ല പൂർണ്ണമായാൽ ആ ശബ്ദബ്രഹ്മത്തിലെ ശബ്ദം മാത്രം മതിയാവും. തളർന്നിരിക്കുന്നവൻ എഴുന്നേക്കും, വെറും ശബ്ദം മതിയാവും. സാധന ചെയ്യാതെ ശബ്ദാനുസന്ധാനം ചെയ്യാതെ കിട്ടില്ല. ശിവപുരാണത്തില് അതിന് കഥ തന്നെയുണ്ട്. നാരദരുമായിട്ട് നാരദര് വഴി നടന്നു പോകുമ്പോ 7 പേരെ കണ്ടു, അതീവ സുന്ദരികളായ 7 പേർ. ചിലരുടെ കാല് മുടന്താണ്, ചിലർക്ക് കൈ നീളമില്ല, ചിലർക്ക് കൂനാണ് കാണുക. അപ്പോ നാരദന് വലിയ ദുഃഖം തോന്നി, അരുവ് തോന്നി. അപ്പൊ നാരദൻ അവരെ വിളിച്ചു, അവരെ പോയി കണ്ടു. എന്നിട്ട് സൃഷ്ടിയുടെ വൈചിത്രത്തെ പറ്റി ഓർത്തപ്പോ നാരദനോട് അവർ പറഞ്ഞത്, ആ വീണ തത്വച്ച് ഇനി മുതൽ മിണ്ടാതിരിക്കാനാവും. ഇങ്ങനെയാണ് കഥ. ഇനി മുതൽ ആ വീണയുടെ തന്ത്രികളിൽ, കാരണം നിങ്ങൾ ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് അവനെ പൊണ്ണനാരൻ ചോദിച്ചു. അങ്ങനെ അതെങ്ങനെയാണ് പറഞ്ഞു? അതിലങ്ങ് കൈ ഓടിക്കുമ്പോൾ വന്ന സ്വര വിന്യാസത്തിലെ വൈകല്യമാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. സപ്തസ്വരങ്ങളാണ് ഞങ്ങൾ. നാളെ മുതൽ പാടരുത്, പാട്ടറിയണമെന്നുണ്ടെങ്കിൽ പരമേശ്വരന്റെ അടുക്കെ ചെല്ലാൻ പറയുക, പിന്നെ അവിടെ ചെന്ന് നിന്ന് പഠിച്ചു എന്നാണ് കഥ. ആ കഥയിലൂടെ പഠിപ്പിക്കുന്നത് ശബ്ദം അത്രയും പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയും ഏറെയും കുറഞ്ഞും ഉപയോഗിക്കാവുന്നതല്ല. ശബ്ദത്തിന്റെ സാധന, ശബ്ദബ്രഹ്മത്തിന്റെ സാധന മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
3: ഈ മന്ത്രത്തിന്റെ ഏറിയ ശക്തിയുണ്ട്,
2: അത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും നിങ്ങളുടെ ജപത്തിന്റെ ശക്തിയും, ഒപ്പം നിങ്ങൾ ജപിക്കുമ്പോഴുള്ള ഏത് ഋഷിയാണോ മന്ത്രദ്രഷ്ടാവ് അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ശക്തിയും അനുസരിച്ചിരിക്കും. ഞങ്ങള് മന്ത്ര ജപത്തിനായി പറയുന്ന നിഷ്കർഷയിൽ ഋഷി ശിരസിലിരിക്കുന്നു എന്നാണ്, ഛന്ദസ് നാവിലിരിക്കുന്നു എന്നാണ്. അതിന് ഛന്ദസ്സുണ്ട്, ഗായത്രി ഛന്ദഹ, ഇങ്ങനെ ഛന്ദസ്സുണ്ട്, അനുഷ്ടുപ് ഛന്ദഹ. അപ്പൊ ആ ഛന്ദസ്സും വൈദിക ഛന്ദസ്സും ദേവത ഹൃദയത്തിലിരിക്കുന്നു എന്നാണ്. ആ ദേവതയും ഒക്കെ സങ്കല്പിക്കുമ്പോൾ ആ ദേവതയോടും ഋഷിയോടും, ഋഷി വഴിയാണ് ആ ദേവതയോട് ബന്ധപ്പെടുന്നത്. അപ്പൊ ആ ദേവതയിലേക്ക് ഋഷി വഴി കയറിപ്പോകുമ്പോഴുള്ള പാരസ്പര്യത്തിന്റെ ആഴവും, ആ ദേവത നമ്മിൽ പ്രീതയാകുന്നതിന്റെ അളവും, ഉപയോഗിക്കുന്ന ശബ്ദബ്രഹ്മത്തിന്റെ പ്രയോഗവും എത്രയോ അതനുസരിച്ച് മന്ത്രത്തിന്റെ ശക്തി. നേരത്തെയുള്ള ക്ഷേത്ര പരിസരങ്ങൾക്കടുത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശാന്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ മുഖമണ്ഡപത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന്, വഴക്കുണ്ടാവില്ല, എണ്ണയുടെ കണക്കുണ്ടാവില്ല. കാരണം അത് ആ നാടിന്റെ ദേവതയുടെ ആസ്ഥാനമാണ്, ആ ദേവത ആ മന്ത്രത്തിൽ അധിഷ്ഠിതയാണ്. ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അതായത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വേദ ആഘോഷം, അതുകൊണ്ടാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. 2, ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നതിന് 1, മുറ, അതായത് വേദം; 2, കലശം; 3, ആചാര്യ ശ്രേഷ്ഠത; 4, കൊടിമരം; 5, ഉത്സവം. കൂട്ടത്തില് അന്നദാനവും ചേർക്കാം. ഇതാണ് ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം. ഇന്നല്ല, എത്ര വലിയ പാർട്ടിയെ കൊണ്ടൊന്ന് മിമിക്രി നടത്തി എന്നുള്ളതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വലിപ്പം. അപ്പൊ അതിന് ശാന്തിയൊന്നും കിട്ടില്ല. മിമിക്രി കഴിഞ്ഞു പോകുമ്പോൾ ദൈവം കൂടെ അവിടെ നിറങ്ങി ഓടിയിട്ടുണ്ടാവും. ഇതിനൊന്നും തക്കവൊന്നുമില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ, ക്ഷേത്രം എന്താണെന്നും ക്ഷേത്ര കൽപ്പന എന്താണെന്നും മന്ത്രം എന്താണെന്നും മന്ത്രശക്തി എന്താണെന്നും അറിയില്ലാത്ത കള്ളു മുതലാളിമാരാണ് ഏത് ജാതിയിൽ പിറന്നാലും ഇന്ന് ക്ഷേത്രങ്ങളുടെ മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി. അവരിൽ നിന്നൊരു ഷാപ്പിന്റെ പ്രതീതി ക്ഷേത്രത്തിനുണ്ടാകുമെന്നല്ലാതെ, ഇതുകൊണ്ട് നാളെ മുതൽ ഇന്നലെ വരെ അമ്പലത്തിലിരുന്ന ആളുകൾ കള്ളുഷാപ്പിൽ പോയാൽ അവിടെ ക്ഷേത്രത്തിന്റെ പ്രതീതി ഉണ്ടാകാൻ പോകുന്നുമില്ല. അങ്ങനെ പരീക്ഷിക്കണ്ടെന്ന് സാരം, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല. സത്യം ഇതാ, മന്ത്രം എന്ന് പറയുന്നത് വളരെ നിഷ്കർഷയോടെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ ഈ വിഷയം തന്നുകൊണ്ടായി ഗതികേട്. അതെ, അതുകൊണ്ടാ ഈ വിഷയം നിങ്ങൾ തന്നപ്പോ മന്ത്രമാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. പഴയതിന്റെ അതായത് നല്ലൊരു അച്ഛൻ ഒരു 50 കൊല്ലം ജീവിച്ച് നല്ലവനായി ജീവിച്ചു പോയ വീട്ടിൽ പിന്നെ വരുന്ന മക്കള് കൊള്ളിക്കിരുതാത്തവന്മാരാണെങ്കിലും അവരുടെ നന്മ കൊണ്ട് അയൽവക്കൻകാര് കൊല്ലമൊക്കെ കൊണ്ടുപോയി കഞ്ഞി കുടിക്കാൻ ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ അവിടെയുള്ള വൈബ്രേഷൻ അല്ല, മുമ്പിരുന്നവന്റെ വൈബ്രേഷൻ നിലനിൽക്കുന്നതാണ്. മനസ്സിലായി? അതുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കുറെ ആളുകൾ അവിടെ ചെല്ലുന്നത്. രാവിലെയും വൈകുന്നേരം ഒരു 10-20 പേര് ഒരു ക്ഷേത്രത്തിലാകെ പോകുന്നുണ്ടാവും. അതിൽ കൂടുതലില്ല, മാക്സിമം ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് തന്നെ ഇപ്പൊ കൂടുന്ന ഉത്സവ സമയം മാക്സിമം പതിവായി പോകുന്നതില് ഈ ശരിക്ക് അമ്പലത്തില് അല്ല കുറച്ച് നല്ല രീതിയിൽ പോകുന്ന കുറച്ചാളുകൾ, നല്ല ആളുകൾ കുറച്ചു അതെ കുറച്ചാളുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും നല്ല ആളുകൾ കുറച്ചു, അവര് ഇപ്പോഴും പോകുന്നുണ്ട്. അവർക്കൊക്കെ അതിന്റെ പ്രയോജനവും കിട്ടാറ്. അർച്ചയിലുള്ള അർച്ചന ഏറ്റവും നല്ലതാണ്. പക്ഷെ പോകുമ്പോ ഒരു കാര്യം ഓർക്കണം, നമ്പിയാർ ഇപ്പൊ ഓർത്ത കാര്യം ഓർത്താ പിന്നെ പോകരുത്. അത് ഓർക്കുന്നില്ലെങ്കിൽ പോയാൽ പ്രയോജനമാണ്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞു, അതായത് അങ്ങനെ ഓർത്താൽ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവിടെയുള്ള പരിപാടി ആരെന്തെടുക്കുന്നു എന്നുള്ളതോ അവിടെയുള്ള കമ്മറ്റിക്കാരനെയോ പ്രസിഡന്റിനെയോ ശാന്തിക്കാരൻ ഉടുത്തമുണ്ടോ ഒന്നും കാണാൻ പോകരുത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മനസ്സേകാഗ്രമാക്കിയിട്ടേ പോകാം. അപ്പൊ അങ്ങനെ പോയാൽ ക്ഷേത്രത്തിൽ പോയാൽ ഇന്നും പ്രയോജനമുണ്ട്, സംശയമില്ല. പക്ഷെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാൻ ഇന്ന് പറ്റുന്ന കാര്യം വിഷമമാണ്. പണ്ട് പോയത് ഈ വൈദിക സംസ്കൃതിയൊക്കെ പഠിച്ച ആളുകളും അവരവിടെ പോകുമ്പോ അവരെ സമ്മതിച്ചുള്ള അത് പ്രയോജനമുണ്ട് നല്ലവർ. ഇന്ന് അവര് പോവില്ല, മിക്കവാറും അവർ പോവില്ല. അവർ പോവില്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് പഴയ രീതി അല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പോവാത്ത. ആത്മപൂജയൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുകയുള്ളൂ. മറ്റേ പോയാൽ നല്ലതാണ്, സംശയമൊന്നുമില്ല. ചോദ്യം
3: അങ്ങനെയാണ്.
2: അവർ ആ അർച്ചയിലെ പൂജ അർച്ചയ്ക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് അവനവന്റെ വീട്ടിൽ അർച്ചയുണ്ടായി, അതിലല്ലെങ്കിൽ അവനവനിൽ തന്നെ അങ്ങ് പൂജിക്കാൻ. മാനസ പൂജ എന്ന് പറയും. അത് കാരണം തന്നെ തന്നെ ആ അർച്ചയുടെ ഭാഗമായി വെച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പൂജി. കർമ്മമല്ല ഇതുപോലെയാണ്. അതിലാണ് അവർക്ക് കുറച്ചുകൂടി എളുപ്പം. അതൊക്കെ ഇത് പഠിച്ചവർ മാത്രമാണ്, പഠിക്കാത്തവരെ സംബന്ധിച്ച് ഈ പ്രശ്നമൊന്നുമില്ല. നിരന്നുള്ള ഒരു ഓട്ടമല്ലേ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ തലമുദ്രത്തിന്റെ ഇനി പ്രമാഥനാഥ.
4: അതിനിടയ്ക്ക് ഒരു ചെറിയ നന്ദി, നന്ദി യഥാർത്ഥത്തിൽ നന്ദി വാഹനം എന്ന് വിളിക്കുന്നുണ്ട്.
2: ഇവിടെ വാഹനം എന്ന അർത്ഥത്തിലല്ല,
4: ഉപയോഗിക്കുന്നുണ്ടല്ലോ.
2: പ്രമഥനാഥൻ എന്നതിന് വാഹനം എന്നൊരർത്ഥമേ ഇല്ല. പ്രമഥനാഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഈ പ്രമഥകളുടെ നാഥൻ. സശാശിവ ആ പ്രമഥകൾ ഇത്ര കോടി എന്ന് വരെ എണ്ണോ. ഷട് ത്രിംശത് സഹസ്രാണി പ്രമഥ ദ്വിജസപ്തമ തത്രൈക ത്രിസഹസ്രാണി ഭാഗേ ഷോഡശ സംസ്ഥിത. നമുക്ക് പഠിക്കാം പ്രമഥ എന്താണെന്ന് പഠിക്കാം. പ്രമഥ ശബ്ദത്തിന് പഠിക്കാൻ മൃത്യുഞ്ജയ കൃത്തിവാസാഹ പിനാകി പ്രമഥാദിപാഹ എന്നിങ്ങനെ പര്യായം. അപ്പൊ പര്യായ ശബ്ദത്തിൽ മൃത്യുഞ്ജയൻ, കൃത്തിവാസസ്, പിനാകി, പ്രമഥാധിപൻ, ഇതെല്ലാം ഒരേ ഇതിന്റെയാണ്. പ്രമഥനന്തീതി പ്രമഥ ആര് വിശിഷ്ടമന്ഥനം പ്രകൃഷ്ടമന്ഥനം നടത്തുന്നുവോ അയാൾ പ്രമഥ. മർദ്ദനം എന്ന അർത്ഥത്തിലും മന്ഥനം മർദ്ദനം എന്ന അർത്ഥത്തിലും പ്രയോഗമുണ്ട്. മന്ധ കുന്ധേ കുന്ധ ഹിംസായാം സംസ്കൃത ശബ്ദാർത്ഥം കണ്ടു. അവ ക്ലേശനയോ എന്നർത്ഥം വരും ആ അർത്ഥാൽ. ഇവിടെ മന്ധനത്താൽ സാരം കിട്ടും. പാലാഴി കടഞ്ഞപ്പോ സാരം കിട്ടിയില്ല, അതുപോലെ സാരം കിട്ടും. അപ്പൊ കുന്ധനരൂപി മന്ധനം വധാത്മകമാണ്, അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ പ്രമഥ രണ്ടു പ്രകാരം അതിൽ തന്നെ നാനാഭേദം. ആ ഭേദം വെച്ച് വേണം ഇത് പഠിക്കാൻ. 36,000 പ്രമഥ സപ്തമ കോടിയുടേതാണ് പ്രമഥ തന്നെ, അത് അതിമഹാനാണ്. അതിൽ 16,000 ഒരു ഭാഗത്തിൽ സ്ഥിതം, രണ്ടാം ഭാഗത്ത് 20,000 സ്ഥിതം. ഇതിൽ 16,000 തന്നെ നാനാരൂപധാരിയാണ്, ജഡ ഏവ ചന്ദ്രാർത്ഥധാരിയാണ് ശിവൻ ഇത്രയും കൽപ്പനയിൽ. ആഗമശാസ്ത്രങ്ങളിൽ 36 തത്വങ്ങൾ പ്രസിദ്ധമായി പറയും. ഷോഡകശസ്തു വികാരഹ എന്നാണ് അവർ പറയാം. ബാക്കി പ്രകൃതി വികൃതി, പിന്നെ പഞ്ചമഹാഭൂതം, പിന്നെ ബ്രഹ്മാണ്ടം, സത് നിർമ്മിത ബ്രഹ്മാണ്ടം, അതുപോലെ 11 ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം വികാരരൂപം. ഇത് വെച്ചിട്ടാണ് പ്രമഥ പഠിക്കുന്നത്. അപ്രമഥനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പറയാം മന്ത്രത്തിന്റെ ലോകത്തേക്ക് എന്നാൽ ഇത് പഠിക്കാനുള്ള വഴിയേ വ്യത്യസ്തമാണ്. തീരാത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: ഇനി അടുത്ത് വരുന്നത് അടിയാണ് അല്ലെങ്കിൽ എറിയാണെന്ന് മനസ്സിലാവും. നമ്മുടെ ശബ്ദം കേട്ടിട്ട് അവിടെ നമ്മൾ ഉച്ചത്തിൽ ആക്രോശിക്കുകയായിരിക്കും. ഓട് പശു എന്ന് പറഞ്ഞു. ആ ശബ്ദം എന്ത് ചെയ്യുന്നു? പ്രതികൂല ജാതി. പ്രതികൂലമായി അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തതോ നിവർത്തന്തേ, അവിടെ നിന്നും പിന്തിരിയുന്നു. അപ്പൊ ഇതും ജ്ഞാനിയുമായിട്ട് എന്താണ് പറയുന്നു? സ്വാമിയുടെ അടുത്ത് പൂമാലയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ തലകുനിച്ചു കൊടുക്കും, കുറുകുടിയായിട്ട് ചെന്നു കഴിഞ്ഞാൽ തടി രക്ഷിക്കാൻ നോക്കും. ഞാനീ സംബന്ധിച്ചും വ്യത്യാസമൊന്നുമില്ല. ബഹുമാനത്തോടുകൂടി ചെന്നു കഴിഞ്ഞാൽ സ്വാമി എന്ത് ചെയ്യും? അതിനനുസരിച്ച് നിൽക്കും. അടിയാണ് വരുന്നതെന്ന് കണ്ടാൽ രക്ഷപ്പെടാനേ നോക്കും, തടി രക്ഷിച്ച്. അപ്പൊ അനുകൂലേ ജാതേ പറയുന്നു, പ്രതികൂലേ ജാതേ, പശു തനിക്ക് പ്രതികൂലമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തതോ നിവർത്തന്തേ, അവിടെ നിന്നും നിവർത്തിക്കുന്നു എന്നുവെച്ചാൽ പിന്തിരിയുന്നു. അനുകൂലേച്ച പ്രവർത്തന്തേ, അനുകൂലമാണെങ്കിൽ പ്രവർത്തിക്കുന്നു. ഞാനും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നർത്ഥം. വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, അപ്പോൾ നല്ല കുറച്ച് ചൂട് കൂട്ടി കൊടുക്കുക ഞാനിക്ക്, ചായ കുറച്ച് കൂടുതൽ തിളപ്പിച്ചു കൊടുക്കുക. കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, മാറ്റിവെക്കും. പ്രതികൂലമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കഴിക്കത്തില്ല. അനുകൂലമാണ് കഴിക്കാൻ പറ്റിയ പരുവമാണ് എന്ന് കണ്ടു കഴിഞ്ഞാലേ കഴിക്കത്തുള്ളൂ. അപ്പൊ ജ്ഞാനിയാണ്, അതുകൊണ്ട് തീയുടെ വിഴുങ്ങാമെന്ന് വിചാരിക്കും ഏതെങ്കിലും ജ്ഞാനി. നടക്കത്തില്ല, സാധ്യമല്ല. അനുകൂലമായാലേ പ്രവർത്തിക്കത്തുള്ളൂ. ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിയത്തില്ലേ ഇത് കഴിക്കത്തക്കതാണ്, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്. വയറ് കേടാകുന്ന സാധനം ജ്ഞാനിയാണെന്ന് വിചാരിച്ച് കഴിക്കാൻ ബാധ്യസ്ഥനാകും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും സാധനം തരുമ്പോൾ ചിലപ്പോൾ കഴിച്ചെന്ന് വരും. കാരണം സമചിത്തത വേണമല്ലോ ജ്ഞാനിക്ക്. ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ജ്ഞാനിയല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന ബഹുമാനം എല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ട് എന്തായാലും ഇത് കഴിച്ചേക്കാം. വയറ്റിന് അസുഖം ഉണ്ടായാലും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കണ്ടാൽ തന്നാലും കഴിച്ചെന്നിരിക്കും. ഞാൻ കഴിക്കാത്ത സാധനം അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ജ്ഞാനി ആകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ജ്ഞാനികളെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കുള്ള ജ്ഞാനിയാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അനിഷ്ടമായതിനെയും സ്വീകരിച്ചെന്ന് വരും. അത് കാരണം നമുക്കവിടെ ജ്ഞാനി ആകണം. ഇത് ജ്ഞാനി ആയിക്കഴിഞ്ഞാലിനെ കുറിച്ച് പറയുകയാണ്. പ്രതികൂലമായി കണ്ടു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതിന് നിവർത്തിക്കുന്നു. നിവർത്തിച്ചേ പറ്റൂ. സഹജമായ പ്രവൃത്തി അതാണ്. ഒരു ജ്ഞാനിയും തല്ലുകൊണ്ട് വശം കെടാൻ ആരും തയ്യാറാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പശുവിനെ പോലെ തന്നെ പശുവിന്റെ നേരെ വടിയുമായി വിള തിന്നുന്ന പശുവിനെ നേരെ ചെന്നു കഴിഞ്ഞാൽ പശു ഓടും. തത്വ നിവർത്തന്തേ, അനുകൂലേച്ച പ്രവർത്തന്തേ, അനുകൂലമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നു. അതായത് കയ്യിൽ

അഭിമുഖം ഉപലഭ്യ മാം ഹന്തും അയം ഇച്ഛതീതി പലായിതും ആരഭന്തേ ഹരിത തൃണ പൂർണ പാണിം ഉപലഭ്യ പായില്ല പാവിട്ട് പോയിരിക്കുകയാണ്. ഉപലഭ്യ ഒരു മകാരം കൂടുതൽ വന്നിട്ടുണ്ട്. തം പ്രതി അഭിമുഖി ഭവന്തി. ഇവിടെ മൃഗത്തെക്കുറിച്ച് പറയുകയാണ്. പശുവിന് ഉദാഹരണമായിട്ടെടുക്കാം. ദണ്ഡ ഉദ്യതകരം, ഉയർത്തിപ്പിടിച്ച വടിയോടുകൂടിയവനെ, പുരുഷം അങ്ങനെയുള്ള മനുഷ്യനെ അഭിമുഖം നേരെ ഉപലഭ്യ കണ്ടിട്ട് പശു. മാം ഹന്തും എന്നെ കൊല്ലുന്നതിന് അയം ഇച്ഛരീതി എവൻ ആഗ്രഹിക്കുന്നു, എവൻ എന്നെ കൊല്ലാൻ ഒരുമ്പെടുകയാണ് എന്ന് കണ്ടിട്ട് പലായുധമാരഭന്തി ഓടാൻ തുടങ്ങുന്നു പശു. വടിയും എടുത്തുകൊണ്ട് അതിന്റെ നേരെ ചെന്നു കഴിഞ്ഞാൽ അത് ഓടാൻ തുടങ്ങുന്നു. ഇനി മറിച്ചാണെങ്കിലോ, ഹരിത തൃണ പൂർണ പാണിയും, ഹരിത തൃണം പച്ചപ്പുല്ല്, പൂർണ പാണിയും നിറഞ്ഞ കൈയോടുകൂടിയവനെ, അതായത് കയ്യിൽ പുല്ലോടുകൂടിയവനെ ഉപലഭ്യ കണ്ടിട്ട് തം പ്രതി അവന് നേരെ അഭിമുഖീഭവന്തി നേരിട്ട് ചെല്ലുന്നു, അവനെ അഭിമുഖീകരിക്കുന്നു വെച്ചാൽ അവന് നേരെ ചെല്ലുന്നു എന്നർത്ഥം. ഇതാണ് പശുവിൽ സംഭവിക്കുന്നത്, മൃഗങ്ങളിൽ സംഭവിക്കുന്ന ഇതാണ്. ചുരുക്കത്തിൽ അനുകൂലമായതിനെ അനുകൂലിക്കുന്നു, പ്രതികൂലമായതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇതാണ് സാധാരണ മൃഗങ്ങൾ ചെയ്യുന്നു. വ്യവഹാര മര്യാദ അതാണ്, വ്യവഹാര നിയമം എന്ന് പറയാം. പ്രവൃത്തിയുടെ നിയമം അതാണ്, ചേതനന്റെ പ്രവൃത്തിയുടെ നിയമം അതാണ്. ഇങ്ങനെ അല്ലാതെയും പ്രവർത്തിക്കുമല്ലോ ചിലര് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ആരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ചോദിച്ചതുപോലെ, തലയ്ക്ക് സുഖമില്ലാത്തവര് അടിക്കാൻ ചെന്നു കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറും, മാലയിടാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കളയും, തിരിച്ച് സംഭവിക്കാമല്ലോ എന്ന് ചോദിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം എന്ന് പറയുന്നത് ബുദ്ധിക്ക് സ്ഥിരതയുള്ളവരെ കുറിച്ചാണ്, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരരുത്, അതിവിടെ വിഷയമല്ല. സാധാരണ സാമാന്യ ബുദ്ധി ഉള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജ്ഞാനിയാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ പോലെ പ്രവർത്തിക്കേണ്ടി വരും, അതിന് സമമായി പോകും. അതുകൊണ്ട് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുകയാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അനുകൂലമായി കണ്ടാൽ അവർ സമീപിക്കുന്നു, പ്രതികൂലമായി കണ്ടാൽ നിവർത്തിക്കുന്നു. മൃഗങ്ങൾ പോലും ഏവം പുരുഷ അഭി വിത്പന്ന ചിത്താഹ ക്രൂരദൃഷ്ടീൻ ആക്രോശത ഖഡ്ഗ ഉദ്യതകരാൻ ബലവത ഉപലഭ്യ തതോ നിവർത്തന്തേ തദ്വിപരീതാൻ പ്രതി പ്രവർത്തന്തേ. ഏവം അതുപോലെ തന്നെ പുരുഷാവി മനുഷ്യരും വിത്പന്ന ചിത്താഹ വിവേകികൾ ജ്ഞാനികൾ, വിത്പന്ന ചിത്തന്മാർ, വിത്പത്തി എന്ന് വെച്ചാൽ വിവേകം ജ്ഞാനം, വിത്പന്ന ചിത്താഹ ജ്ഞാനമുള്ളവർ പുരുഷന്മാരും ജ്ഞാനമുള്ളവരും, അവരും എന്ത് ചെയ്യുന്നു, ക്രൂരദൃഷ്ടീൻ എതിരെ ഒരുവനെ കാണുകയാണ്, അവന്റെ ക്രൂരദൃഷ്ടിയാണ് അവൻ തന്നെ സമീപിക്കുന്നത്, കാല് പിടിക്കാൻ വേണ്ടിയിട്ടല്ല. അവന്റെ കണ്ണു കണ്ടാൽ അറിയാം എന്താണ്, കാല് വലിക്കാനാണെന്ന് മനസ്സിലാകുന്നു. ക്രൂരദൃഷ്ടീൻ ക്രൂരമായ ദൃഷ്ടിയാണ്. ആക്രോശത ആക്രോശിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. ഖഡ്ഗ ഉദ്യതകരാൻ കയ്യിൽ ഉയർത്തി പിടിച്ച വാളുകൊണ്ട്. ബലവതഹ തന്നെക്കാളും ബലമുള്ളവനുമാണ്, കാരണം തന്നെക്കാൾ ബലം കുറഞ്ഞവനാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഏറ്റുമുട്ടാൻ ഞാനീ വിചാരിച്ചെന്നിരിക്കും. പക്ഷെ തന്നെക്കാളും ബലമുള്ളവനാണെന്ന് കണ്ടാൽ ഏറ്റുമുട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചെന്ത് ചെയ്തു, ഉപലഭ്യ കണ്ടിട്ട്. ഖഡ്ഗ ഉദ്യതകരാൻ ബലവത ബലമുള്ളവനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, തതോ നിവർത്തന്തി പതുക്കെ പിൻവാങ്ങുന്നു, ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നില്ല. തദ് വിപരീതാൻ പ്രതി ഇതിന് നേരെ വിപരീതമായിട്ട്, കയ്യിൽ പുഷ്പമാലയുണ്ട്, മുഖത്തൊരു മന്ദസ്മിതമുണ്ട്, തൊഴുത് കയ്യൊക്കെ തൊഴുതിട്ടുണ്ട്, സ്വാമിയെ വശത്താക്കാൻ വരികയാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, തദ് വിപരീതാൻ പ്രതി പ്രവർത്തന്തേ പ്രവർത്തിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു എന്നാണ്. ഇത് സാധാരണ കാണുന്ന ഒരു പ്രവൃത്തിയാണ്. അതഹ സമാന പശ്വാദിഭി പുരുഷാണാം പ്രമാണ പ്രമേയ വ്യവഹാര. അതഹ ഇതുകൊണ്ട് എന്താണ്, സമാന സമാനമാണ് തുല്യമാണ് എന്താണ്, പശ്വാദിഭി മൃഗങ്ങൾക്ക് തുല്യമാണ്, പുരുഷാണാം പുരുഷൻ എന്ന് വെച്ചാൽ വിവേക പുരുഷാണാം അഭി വിവേകിനാം അഭി വിവേകികൾക്കും പ്രമാണപ്രമേയ വ്യവഹാര പ്രമാണപ്രമേയ വ്യവഹാരങ്ങളെല്ലാം തുല്യമാണ്. പശ്വാദീനാം ച പ്രസിദ്ധോ അവിവേക പുരസ്സര പ്രത്യക്ഷാദി വ്യവഹാര തത്സാമാന്യ ദർശനാത് വിത്പത്തി മതാം അഭി പുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാര തത്കാല സമാന ഇതി നിശ്ചീയതേ.

0: അധ സമാന, അതുകൊണ്ടെന്താണ്? തുല്യമാണ്. പശ്വാദിഭി പുരുഷാണാം, പശുവാദികൾക്ക് മൃഗങ്ങൾക്ക് തുല്യമാണ് മനുഷ്യരുടെ. പ്രമാണപ്രമേയ വ്യവഹാര, പ്രമാണപ്രമേയ വ്യവഹാരങ്ങൾ, പ്രവൃത്തി എന്ന് പറയുന്നതെല്ലാം അതാണ്, പ്രമാണപ്രമേയ പ്രവൃത്തികളാണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ഈ പ്രവൃത്തികൾ. പശ്വാദീനാഞ്ച പ്രസിദ്ധോ അവിവേക പുരസ്സര, പശ്വാദികൾക്ക് ഉള്ള ഈ പ്രവൃത്തികൾ അവിവേകം കാരണമായിട്ടാണ്, അവിവേകം കൊണ്ടാണ് അവ അങ്ങനെ പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് വിവേകമൊന്നുമില്ല, സഹജമായി അവ പ്രവർത്തിക്കുന്നു. അവിവേക പുരസ്സരം എന്ന് വെച്ചാൽ സഹജമായി അത് പ്രവർത്തിക്കുന്നു. മൃഗങ്ങൾ സഹജമായി പ്രവർത്തിക്കുന്നു, തന്നെ അടിക്കാൻ വരുന്നവനെ കാണുമ്പോൾ ഓടുന്നു, തന്നെ സംരക്ഷിക്കാൻ വരുന്നവനെ കാണുമ്പോൾ അടുക്കുന്നു. ഇത് സഹജപ്രവൃത്തി, അതാണ് അവിവേക പരിസരം എന്ന് പറഞ്ഞത്. പ്രത്യക്ഷാദി വ്യവഹാര, അവയ്ക്കും പ്രത്യക്ഷം അനുമാനം, പശുക്കളും അനുമാനിക്കുന്നുണ്ട്. അതായത് കയ്യിൽ പുല്ല് കാണുമ്പോൾ അത് അനുമാനിക്കുന്നു, ഇതാ ഈ പുല്ല് എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവരികയാണ്, അതോടെ അനുമാനിക്കുന്നു ഈ പുല്ല് എനിക്ക് തരുന്നു, ഞാൻ ഈ പുല്ലുടനെ ഭക്ഷിക്കും. അനുമാനിക്കാൻ പശുക്കൾക്കും കഴിയും. അപ്പോൾ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ ശബ്ദം ഞാനും അതിനുമുണ്ട്. നമ്മളതിനെ വിളിക്കുമ്പോൾ അതിന് ബോധമുണ്ടാകുന്നു, ഇതെന്നെ ആഹാരം തരാൻ വേണ്ടി വിളിക്കുകയാണ്. ഇപ്പോൾ ശബ്ദം ഞാനും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പ്രമാണ വ്യവഹാരങ്ങൾ പശുക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. തത് സാമാന്യദർശനാ വ്യുത്പത്തിമതാമപി പുരുഷാണാം, വ്യുത്പത്തിമതാമപി പുരുഷാണാം, വ്യുത്പത്തിയുള്ള പുരുഷന്മാർക്കും ജ്ഞാനികൾക്കും. തത് സാമാന്യദർശനാ, അതിന് തുല്യമായി കാണുന്നതുകൊണ്ട്, അതിന് സമാനത കാണുന്നതുകൊണ്ട്, മൃഗങ്ങളുടെ വ്യവഹാരത്തിന്റെ തുല്യത ജ്ഞാനികളിലും കാണുന്നതുകൊണ്ട്. പ്രത്യക്ഷാദി വ്യവഹാര, പ്രത്യക്ഷാദി പ്രവൃത്തികൾ തത്കാല, ആ വ്യവഹാരകാലത്തിൽ സമാന ഇതി നിശ്ചയത, സമാനമാണെന്ന് ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അപ്പൊ ജ്ഞാനികളുടെ വ്യവഹാരവും മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് തുല്യം തന്നെയാണ് എന്നിവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ സംശയമൊന്നുമില്ല, മൃഗങ്ങൾക്ക് തുല്യമാണ് വ്യവഹാരത്തിന്റെ കാര്യത്തിൽ ജ്ഞാനികളും എന്നാണ്. അത് നിശ്ചയമായിട്ട് പറയുകയാണ്, അതിൽ ഏതെങ്കിലും സംശയമായിട്ട് പറയുന്നതല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം വരും. ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയം, അന്ധകരണ വൃത്തി, അതായത് പ്രമാണം പ്രമേയം പ്രമാതാവെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമേയമായിരിക്കുന്നു വസ്തുക്കൾ, അറിവിന് വിഷയമായിരിക്കുന്നതിനാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ അന്ധകരണ വൃത്തികൾ പ്രമേയമാകുമ്പോൾ അവിടെ ആ അന്ധകരണ വൃത്തികളെ അറിയുന്ന പ്രമാതാവ് ആരാണ് എന്നാണ്. അന്ധകരണ വൃത്തികളെ ഒരിക്കലും പ്രമേയം എന്ന് പറയാറില്ല, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്ധകരണ വൃത്തികൾ പ്രമേയം അല്ല. പ്രമേയം എന്ന് പറയുന്നത് എന്തിനാണ്? പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. പ്രമ ആർക്കാ ഉണ്ടാകുന്നത്? പ്രമാതാവിന്. പ്രമാതാവിന്റെ അറിവിന് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. അന്ധകരണ വൃത്തികൾ പ്രമാതാവിന്റെ അറിവിന് വിഷയമാകുന്നില്ല എന്നാണ് അദ്വൈത സിദ്ധാന്തം. അതെന്താണ് അങ്ങനെ പറയുന്നത്? ചക്ഷുരിന്ദ്രിയം അത് സൂക്ഷ്മമാണ്. ആ ഇന്ദ്രിയത്തിന് ഒരിക്കലും ആ ഇന്ദ്രിയത്തെ കാണാൻ കഴിയുന്നില്ല, അത് സൂക്ഷ്മമായതുകൊണ്ട്. ഇന്ദ്രിയത്തെ മാത്രമല്ല, ഇന്ദ്രിയത്തോട് അടുത്തിരിക്കുന്ന വസ്തുക്കളെ പോലും കാണാൻ കഴിയുന്നില്ല, അഞ്ജനത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോ അതുകൊണ്ട് എന്ത് വരുന്നു? അതൊരിക്കലും അതിന് വിഷയമാകുന്നില്ല. പ്രമാണത്തിനൊരിക്കലും പ്രമാണം വിഷയമാകത്തില്ല. അന്ധകരണ വൃത്തികളാണല്ലോ പ്രമാണം, അതിനൊരിക്കലും പ്രമാണം വിഷയമാകത്തില്ല, അത് സൂക്ഷ്മമാണ്. അതുകൊണ്ട് അതുകൊണ്ട് അതൊരിക്കലും പ്രമേയമാകുന്നില്ല. പക്ഷെ അന്ധകരണ ധർമ്മങ്ങളാണ് സുഖം ദുഃഖം ഇതെല്ലാം നമുക്ക് അനുഭവമാകുന്നുണ്ടല്ലോ. അറിവും, അതായത് പ്രമ, അതിനെയും നമ്മൾ അറിയുന്നുണ്ടല്ലോ. എനിക്ക് ഇന്ന അറിവുണ്ടായി എന്നറിയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് അറിയുന്നതിന് വേറൊരു പ്രമാതാവിനെ സ്വീകരിച്ചാൽ, അതിന് പിന്നെ വേറൊരു പ്രമേയം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അനവസ്ഥ എന്ന് പറയുന്ന ദോഷം വരും. ഇങ്ങനെ പോകും പിറകിലോട്ട്. പ്രമ, അതിനൊരു പ്രമാതാവ്, അതിനെക്കുറിച്ച് ആ പ്രമയ്ക്ക് പിന്നെ വേറൊരു പ്രമ, അതിന് പ്രമാതാവ്, ഇങ്ങനെ പോകും. ഇതിന് അനവസ്ഥാ ദോഷം എന്ന് പറയും. അതായത് ഒരിടത്തും എത്തിച്ചേരത്തില്ല, എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതിനാണ് അനവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ അന്ധകരണ വൃത്തികളെയൊക്കെ അറിയുന്ന എന്താണ്? സുഖദുഃഖാദികളെയൊക്കെ അറിയുന്ന എന്താണ്? ഈ അന്ധകരണത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, സാക്ഷി ചൈതന്യം, അതാണ് ഇതിനെയെല്ലാം അന്ധകരണം ഉൾപ്പെടെ, അതായത് യോഗ്യമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം. അന്ധകരണം പൂർണ്ണമായും പ്രത്യക്ഷയോഗ്യമല്ല, അനുഭവയോഗ്യമല്ല. അന്ധകരണത്തിന്റെ ധർമ്മങ്ങളെല്ലാം അനുഭവയോഗ്യമല്ല. അന്ധകരണത്തിൽ അനുഭവയോഗ്യമായി അല്ലെങ്കിൽ നമ്മൾ എന്തിനെയെല്ലാം അറിയുന്നുണ്ടോ അതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യമാണ്. സാക്ഷി ചൈതന്യത്തിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അതിനെ സാധാരണ പ്രമ അല്ലെങ്കിൽ അതിനെ പ്രമേയം എന്ന് പറയാറില്ല. അതിന് പറയുന്ന എന്താണ്? സാക്ഷിഭാസ്യം എന്ന് പറയുന്നു. സാക്ഷിയാൽ, സാക്ഷി ചൈതന്യത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ പ്രമാതാവ് ആര് എന്ന് ചോദിക്കേണ്ട, അവിടെ പ്രമാതാവില്ല, സാക്ഷിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. സാക്ഷിയാൽ പ്രകാശിപ്പിക്കുന്നതാണ്, അതിന് സ്വയം അതിനെ അപരോക്ഷ സ്വരൂപത്തിൽ പ്രകാശിക്കുന്ന ആ ചൈതന്യം, അതായത് സാക്ഷി ചൈതന്യം എന്ന് പറയുന്നു. അതാണ് ഇതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നത്. പ്രമാതാവും സാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നപ്പോൾ സംശയം ഉണ്ടാവും. ഈ അന്ധകരണം, ഈ ആത്മചൈതന്യം അന്ധകരണത്തോട് വ്യാപിച്ചിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു അന്ധകരണം അതിന് വിശേഷണമായിരിക്കുമ്പോൾ ആത്മചൈതന്യത്തിന് പ്രമാതാവ് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നു. അതായത് ഈ പ്രമാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആത്മചൈതന്യത്തെയും അന്ധകരണത്തെയും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇരിക്കുന്നു. അതിനാണ് വിശേഷണമെന്ന് പറയുന്നത്. സാറിന് ഒരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദണ്ഡ് കയ്യിലുള്ള മനുഷ്യനെ ദണ്ഡി എന്ന് പറയുന്നു. ദണ്ഡി എന്ന് പറഞ്ഞാൽ ദണ്ഡുള്ളവനെന്നർത്ഥം. ഇപ്പൊ ദണ്ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദണ്ഡിയിൽ നിന്ന് ദണ്ഡിനെ മാറ്റിവെച്ചിട്ട് ദണ്ഡിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ദണ്ഡിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദണ്ഡ് കൂടെ വരും, ദണ്ഡിനോട് ചേർന്നേ ഉള്ളൂ ദണ്ഡി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ആ പുരുഷന്റെ, വ്യക്തിയുടെ വിശേഷണമാണ് ദണ്ഡ്. വ്യക്തിയുടെ വിശേഷണമായിരിക്കുന്ന അതിനെ മാറ്റിവെച്ചിട്ട് പിന്നെ നമുക്ക് ആ വിശിഷ്ട വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ദണ്ഡി എന്ന് പറയുമ്പോൾ ദണ്ഡെന്ന് പറയുന്ന വിശേഷണം, ആ വ്യക്തി, ആ ദണ്ഡ് കയ്യിലിരിക്കുന്ന വ്യക്തിയെ വിശേഷി എന്ന് പറയും. ദണ്ഡോടുകൂടിയ വ്യക്തിയെ വിശിഷ്ട വ്യക്തി എന്ന് പറയും. വിശേഷണം, വിശേഷ്യം, വിശിഷ്ടം, ഇത് ഈ ശാസ്ത്രത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. ദണ്ഡ് വിശേഷണം, ദണ്ഡ് പിടിച്ചിരിക്കുന്ന വ്യക്തി വിശേഷ്യം, രണ്ടും കൂടെ ചേരുമ്പോൾ വിശിഷ്ടം ആയി. അപ്പോൾ വിശിഷ്ട വ്യക്തി എന്ന് പറയും. അപ്പോൾ വിശേഷണത്തെ വിട്ടിട്ട് വിശിഷ്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കേവല വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ദണ്ഡിന്റെ ആവശ്യം വിടാം. പക്ഷേ വിശിഷ്ട വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വിശേഷണം കൂടി കടന്നു വരും നമ്മുടെ ചിന്തയിൽ. അതുപോലെ ഈ അന്ധകരണം ആത്മചൈതന്യത്തിന് വിശേഷണമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയ ഭാഷയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ. അതായത് ഈ ശാസ്ത്ര ചർച്ചയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അധ്യാത്മശാസ്ത്രം തന്നെ ഓരോ ദാർശനികന്മാരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ നൈയായികന്മാരോട് അദ്വൈതം പറയുമ്പോൾ ന്യായഭാഷയിൽ പറയും. ആ ഭാഷയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. അതാണ് അദ്വൈത സിദ്ധിയും മറ്റും ആ ഭാഷയിലാണ് പറയുന്നത്. താർക്കികന്മാരോട് അദ്വൈതം പറയുകയാണ്. അപ്പോൾ ആ ഭാഷ സ്വഭാവമായിട്ടും വരും, എന്നാലേ ആ ചർച്ച ശരിയാകത്തുള്ളൂ. മീമാംസകരോട് അത് പറയേണ്ടി വരുമ്പം അവരുടെ ഭാഷയിൽ പറയും. അതാണ് ഇതിന്റെ ഭാമതിയിലും മറ്റും അങ്ങനെ പറയും. അത് മീമാംസയുടെ ഭാഷയാണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഭാമതി, അതിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം മീമാംസയുടെ ഭാഷയാണ്. കാരണം മീമാംസകർ അത് ചർച്ച ചെയ്യുമ്പോൾ ആ ഭാഷ ഉപയോഗിക്കും. അപ്പയ്യാദീക്ഷിതർ, പരിമള വ്യാഖ്യാനവും മറ്റും എഴുതിയ അവരെല്ലാം വലിയ മീമാംസകരാണ്, പൂർവ്വമീമാംസ. അതുകൊണ്ട് ആ ഭാഷയിലൂടെയായിരിക്കും അവർ ആ കാര്യങ്ങൾ പറയുന്നത്. അത് കേൾക്കുന്നവന് മനസ്സിലാകുന്ന ഭാഷ അതിൽ പറയും. സാധാരണ മനുഷ്യരോട് പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറയും. അതാണ് പുരാണങ്ങളിലും മറ്റും സാധാരണ ഭാഷ ഉപയോഗിക്കുന്നത്. ഈ ദാർശനിക ശാസ്ത്രീയ ഭാഷകൾ ഉപയോഗിക്കാതെ സാധാരണ ഭാഷയിൽ പറയുന്നു ഇതേ തത്വത്തെ തന്നെ. അതുപോലെ ഇവിടെ വിശേഷണം, വിശേഷം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശാസ്ത്രീയ ഭാഷയാണ്. അപ്പോൾ അതിന് ഈ രീതിയിലാണ് അത് മനസ്സിലാക്കാൻ അവിടെ ശ്രമിക്കുന്നത്. അന്ധകരണം ആ ചൈതന്യത്തിന്റെ വിശേഷണമായിരിക്കുന്നു. അപ്പോൾ ആ വിശേഷണത്തെ വിട്ടിട്ട് ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പ്രമാതാവ് എന്ന് പറയുന്നത്. ആ വിശേഷണമെന്ന് നമ്മൾ പറയുന്ന അന്ധകരണത്തെ വിട്ടിട്ട് ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെങ്കിൽ അവിടെ ആ ചൈതന്യത്തിന് സാക്ഷി എന്ന് പറയും. അപ്പോൾ ചൈതന്യം സാക്ഷിയായിരിക്കുമ്പോൾ അന്ധകരണത്തിന് പറയുന്ന പേര് വിശേഷണമെന്നല്ല, അവിടെ ഉപാധി എന്ന് പറയും. ഉപാധി എന്ന് പറയും. ഉപാധി എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? നമ്മൾ ഈ അധ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്യാസത്തെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങൾക്ക്, വാക്ക്, ശബ്ദം, പ്രവൃത്തിക്കെല്ലാം വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ അന്ധകരണമെന്ന് പറയുന്ന വസ്തു, അതായത് കേവലമായ അസംഗമായിരിക്കുന്ന ആത്മാവിനൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഈ അന്ധകരണമെന്ന് പറയുന്ന ഈ വസ്തു, ഈ വസ്തുവിനെ അവിടെ ആ ചൈതന്യത്തിൽ നിന്നും മാറ്റിവെച്ച് ചിന്തിക്കുമ്പോൾ അതിന് ഉപാധി എന്ന് പറയുന്നു. അപ്പോൾ ആ ചൈതന്യം സാക്ഷി എന്നതിനെ വിളിക്കുന്നു. അതതിന്റെ സമീപത്തിലുണ്ട്, പക്ഷെ അതിൽ നിന്നും അകന്നു നിൽക്കുന്നു. അസംഗമായിരിക്കുന്ന ആത്മാവിൽ നിന്നും അത് അകന്നു നിൽക്കുന്നു. അപ്പോൾ അത് ഉപാധിയായി. അസംഗമായ ആത്മാവിനോട് അത് ചേർന്ന് നിൽക്കുന്നു, വേർതിരിക്കാൻ വയ്യാ ചേർന്നിരിക്കുന്നു. അപ്പോൾ അതതിന്റെ വിശേഷണമായി. അപ്പോൾ അത് പ്രമാദമായി. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ ആത്മചൈതന്യം തന്നെ അഹങ്കാരിയാകുന്നു. അഹം അത് തന്നെ ജീവനെന്ന് അതിനെ പറയുന്നു. അത് തന്നെ അന്ധകരണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് പറയുന്നു. അത് തന്നെ അന്ധകരണത്തിന്റെ സാന്നിധ്യം ബുദ്ധിയത്തിൽ അന്ധകരണത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അതിനെ സാക്ഷി എന്ന് പറയുന്നു. അതിന് രണ്ടും തമ്മിലെ വ്യത്യാസം ചുരുക്കി പറഞ്ഞാൽ അന്ധകരണം ഉപാധിയായിരിക്കുന്നു, ഇതിനെ സാക്ഷി എന്ന് പറയുന്നു. സാക്ഷാത് ദ്രഷ്ടരി സജ്ഞായ, സാക്ഷാത് ദൃഷ്ടാവായിരിക്കുന്നു എന്നാണ് പാണിനി അതിന് പറയുന്നത്. സാക്ഷിക്ക് സാക്ഷാത് ദൃഷ്ടാവായിരിക്കുന്നു, അത് പ്രത്യക്ഷ ദൃഷ്ടാവായിരിക്കുന്നു സാക്ഷി. അപ്പൊ അന്ധകരണം ഉപാധിയായിരിക്കുന്നു. അന്ധകരണം തന്നെ അതിന് വിശേഷണമായി വരുമ്പോൾ, ചേർന്ന് വരുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് പറയുന്നു എന്നാണ് അതിന്. നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി, ആത്മാവിന്റെ നിസ്സംഗതയെ മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രീയമായ ഭാഷയിൽ അങ്ങനെ അതിനെ വ്യവഹരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സാക്ഷിക്ക് വിഷയമായിരിക്കുന്നു. സാക്ഷിക്ക് വിഷയമായിരിക്കുന്ന എന്താണ്? അന്ധകരണം, അതിന്റെ ധർമ്മങ്ങൾ, സുഖദുഃഖാദികൾ, ഭ്രമജ്ഞാനം, അത് സാക്ഷിക്ക് വിഷയമാണ്, പ്രമാതാവിന് വിഷയം. ഭ്രമജ്ഞാനം ഉണ്ടാകുന്നത് സാക്ഷിക്കാണ്, പ്രമാതാവിനല്ല. അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം, ഇതെല്ലാം സാക്ഷിഭാസ്യമാണ് എന്ന് നമ്മൾ ഈ ശാസ്ത്രങ്ങളിൽ നിന്ന്. അത് ഒരു അതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ആത്മാവ് നിസ്സംഗമാണ്, അസംഗമാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു ചിന്തയിൽ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സാക്ഷിഭാവത്തെ സ്വീകരിക്കാതെയും ഇതിന്റെ നിസ്സംഗതയെ മനസ്സിലാക്കിത്തരാം. അങ്ങനെ മനസ്സിലാക്കുന്ന വഴികളും ഉണ്ട്, അത് വേറെ. ഞാൻ അടുത്ത് ചോദിക്കുന്നത്, ഈ ചോദ്യം ഇപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഈ ചോദ്യം ചോദിക്കുന്നതിൽ നമ്മൾ കക്ഷിയാണോ എന്നുള്ളത്, നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ ഒരു ഭാഗമാണോ എന്നുള്ളതാണ്. ഒരാള് മറ്റുള്ളവരെ, ഇത് നമ്മൾ ഈ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല, ദുഷ്ടനായും ശിഷ്ടനായും കാണുന്നു. ഒരു വ്യക്തി ചിലരെ നല്ലവരായി കാണുന്നു, ചിലരെ മോശമായി കാണുന്നു, എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഈ ചോദ്യം ചോദിച്ച വ്യക്തി അങ്ങനെ കാണുന്നുണ്ടോ, ശിഷ്ടനെയും ദുഷ്ടനെയും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവും ആൾക്കറിയാം, നമ്മളെക്കാൾ കൂടുതലായിട്ട്. ചോദിക്കേണ്ട കാര്യമില്ല, വേറൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഒരാളെ ഞാൻ ദുഷ്ടനായി കാണുന്നു, എന്തുകൊണ്ടാണ്? ഞാൻ ശിഷ്ടനായി കാണുന്നു, എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് തന്നെ വ്യക്തമായി അറിയാം. ഇത് വേറൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം എന്തോന്നും. നമുക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത ആരുടെങ്കിലും ചോദിക്കാറുണ്ടോ, എനിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലേ? ചോദിക്കാറില്ലല്ലോ. സ്വ അനുഭവത്തിന് വേറൊരാളുടെ സാക്ഷ്യം ആവശ്യമില്ല, വിശദീകരണം ആവശ്യമില്ല. ഇത് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വ്യക്തി ഇങ്ങനെയൊന്നും കാണാത്തയാളാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യവും വരത്തില്ല. ശിഷ്ടനെയും ദുഷ്ടനെയൊന്നും കാണാത്തയാളാണ്, അങ്ങനെ ഒരു കാര്യമേ ആളിന് പരിചയമേ ഇല്ല. ശിഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും തിരിച്ചറിയാത്ത ആളാണ്, അവനെ ഇങ്ങനൊരു ചോദ്യം വരുന്നില്ലല്ലോ. അപ്പൊ ഈ ചോദ്യം ചോദിച്ച ആളും ഇതിലൊരു കക്ഷിയാണ്. അപ്പൊ ഇതിന്റെ മറുപടി ഈ ആള് എന്നെ ഇവിടെ എഴുന്നേറ്റ് എന്ന് എല്ലാവരും ഒന്ന് വിശദീകരിക്കേണ്ടതാണ് വാസ്തവം. എന്നെ ഒരു കരുവാക്കേണ്ട കാര്യം ഇക്കാര്യത്തിൽ ഇല്ല, അത് തൽക്കാലം വേണ്ട. പക്ഷെ അതാണ് വാസ്തവത്തിൽ അതാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ ആനയും കൊണ്ടുപോകുന്നവന്റെ അടുത്ത് ആനയും തരുമോ എന്ന് ചോദിക്കുന്നതിന് നഷ്ടമൊന്നുമില്ല. കിട്ടിയാലൊരു ആന, പോയാൽ ഒരു വാക്ക്. അവരിവിടെ ഒരാളിരിക്കുന്നു, അവരൊരു ചോദ്യം ചോദിച്ചേക്കാം, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് ചോദ്യം അബദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ചോദ്യം. അങ്ങനൊരു ചോദ്യം ചിന്തിക്കുമ്പോൾ ഇത് ഇതിന്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടുമെങ്കിൽ നമുക്ക് തന്നെ അറിയാം എന്താണ് ഒരാൾ ദുഷ്ടനെന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് ദുഷ്ടനാണെന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ കാണുന്നു, ശിഷ്ടനെന്ന് ഒരാളെ എന്തുകൊണ്ട് തോന്നുന്നു, ശിഷ്ടനെന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. ഇതിന് ശാസ്ത്രമൊന്നും വേണ്ട, ഇതൊക്കെ ലൗകികമായ കാര്യങ്ങളാണ്. സാധാരണ ലൗകികമായ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ ഒന്നും ഇപ്പം നമ്മൾ ബ്രഹ്മസൂത്രവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യം ഇല്ലല്ലോ. അത് നമുക്ക് സ്വയം തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, അതാണ്. അതായത് നമ്മുടെ അനുഭവങ്ങൾ യഥാർത്ഥവും അയഥാർത്ഥവും ഉണ്ട്, അത് ശരിയാ. നമ്മുടെ അനുഭവങ്ങൾ യഥാർത്ഥവും അയഥാർത്ഥവും, അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അതെ, ഉണ്ടാകാം. യഥാർത്ഥമൊന്നും അയഥാർത്ഥമൊന്നുമുള്ള രണ്ട് തരത്തിലുള്ള അനുഭവത്തിൽ നിന്ന് വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു, അതൊക്കെ സർവ്വസാധാരണമാണ്. അതെന്താ വിശേഷിച്ച്? ആ, ഞാനീ പശുവും തുല്യമാണെന്നുള്ള അതിന്റെ സംശയം ആർക്കും തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. അതിപ്പോ ബ്രഹ്മസൂത്രം പഠിച്ചു പഠിച്ചൊരു ആശയക്കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചിരിക്കുകയാണ്. അതൊരു കാര്യം ചെയ്യുക, നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്, എന്നെ തൽക്കാലം രക്ഷപ്പെടാൻ അനുവദിക്കുക. ആ ഭാരം നമ്മളെ പ്രജ്ഞാനന്ദ സ്വാമിക്ക് ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Vedasmida Shri Mukhi Asandamadavashini Samathira Virtananabhini ീശ്വരീ സദാശിവസമാരംഭാംഗരാചാര്യമധ്യസ്മദാചാര്യപര്യന്താംഗുരുവരം ശ്രീശ്രീപുരാണാനാമയം ഗരുണാമയോഗശങ്കർ ഗുരുധാർമ്മികം ഒന്നാം അധ്യായം രണ്ടാം പ്രാണ മൂന്നാം മണ്ഡലം ആന്മികം ഒന്ന് സത്രേധ ആത്മാനം വ്യാകുരുത ആദിത്യം തൃതീയം വായും തൃതീയം സ ഏഷ പ്രാണസ്ത്രേധ വിഹിത തസ്യ പ്രാചീദിക് ശിരോ അസൗച അസൗച ഈറമ്മൗ അഥാസ്യ പ്രതീചീദിക് പുച്ഛം അസൗച അസൗച സഖ്യോ ദക്ഷിണാച ഉദീചി ച പാർശ്വേ ദ്യൗഃ പൃഷ്ഠം അന്തരീക്ഷം ഉദരം യം ഉരഃ സ ഏഷു അപ്തു പ്രതിഷ്ഠിതോ യത്ര ക്വചൈതി തദേവ പ്രതിഷ്ഠതി ഇത്യേവം വിദ്വാൻ. ഇവിടെയും ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. വിരാട് രൂപത്തിലുള്ള അഗ്നി എന്ന് പറയുന്ന പ്രജാപതിയാണ്. ആ പ്രജാപതിയെ കുറിച്ചുള്ള ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൽപ്പനകളാണ്. ഉപാസനയ്ക്ക് കൽപ്പന ആവശ്യമാണ്. ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷ്യകാരൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ പ്രജാപതി എന്ത് ചെയ്തു? ത്രേധ ആത്മാനം വ്യാകുലത തന്നെ മൂന്നാക്കി. അത് പറഞ്ഞു ആദിത്യം തൃതീയം വായും തൃതീയം. അങ്ങനെ അഗ്നി വായു ആദ്യത്തിന് മൂന്നെണ്ണത്തിനെയാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റ് രണ്ടിനെ അപേക്ഷിച്ച് മൂന്നാമത്തത് ഒന്ന്. അങ്ങനെ അഗ്നിയും വായുവിനെയും അപേക്ഷിച്ച് ആദിത്യം, ആദിത്യനെയും വായു അപേക്ഷിച്ച് അഗ്നി. അതാണ് പറയുന്നത് ആദിത്യം തൃതീയം വായു തൃതീയം. ഒന്ന് അശ്വമേധത്തിലെ അശ്വം, മറ്റൊന്ന് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഹിരണ്യഗർഭൻ, സൃഷ്ടിയിൽ വരുന്ന പ്രജാപതി, പിന്നെ വിരാട്. ഈ അശ്വത്തിൽ ഈ കൽപ്പനകളെല്ലാം നടത്തുകയാണ്. ഹിരണ്യകർ കൽപ്പന, പിന്നീട് പ്രജാപതി കൽപ്പന, വിരാട് ഭാവൻ. അശ്വത്തിൻ്റെ ഭാഗങ്ങൾ, അവയവങ്ങളെല്ലാം ഈ വിരാട് ഭാവൻ, വിരാട്ടായിട്ട്, വിരാടിൻ്റെ ഭാഗങ്ങളായിട്ട്. സാധാരണ പറയുന്ന സർവാത്മഭാവം എന്ന് പറയുന്നതിൻ്റെ ഒരു വൈദികമായ രൂപം. സ ഏഷ പ്രാണസ്ത്രേധാവിത, ആ സ്വയം അത് തന്നെ മൂന്നായി മാറി. തസ്യ പ്രാചീദിക്ശിര, ഈ കാണുന്ന അശ്വം അതിൻ്റെ ശിരസ് അതെന്താണ്? പ്രാക് ദിക്കാണ്, കിഴക്ക് ദിക്കാണ്. അസൂച അസൂച ഇർമ്മ, അതിൻ്റെ ഭുജങ്ങളാണ്. മറ്റ് രണ്ട് കോണുകൾ ഈശാന കോണ്, ആഗ്നേയ കോണ് എന്നുള്ള ഭാഷകാരം വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാസ്യ പ്രതീചീ ദിക്, പശ്ചിമ ദിക് ആണ് അതിൻ്റെ വാല്. കാരണം രണ്ട് ഭാഗത്താണല്ലോ, കിഴക്കിന് നേരെ വിപരീതമാണ് പടിഞ്ഞാറ്, അപ്പോൾ തലയ്ക്ക് നേരെ വിപരീതമാണ് വാല്. അപ്പോൾ അങ്ങനെയുള്ള ചില സമാനതകളെ കണ്ടുകൊണ്ട് ഈ കാണുന്ന ഈ അശ്വം തന്നെയാണ് വിരാട് എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു. അസൗ ച അസൗ ച സഖ്യു, പിന്നീട് വരുന്ന രണ്ട് കോണുകൾ, അതിന് അസൗ വായുകോണ്, നിരുടതി കോണ്, അതാണ് അതിൻ്റെ അശ്വത്തിൻ്റെ കാൽ തുടകൾ. ദക്ഷിണ ഉദീചി ചപ്പാർശ്വ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ദക്ഷിണ ദിക്കും ഉത്തര ദിക്കുമാണ്. പൃഷ്ഠം പിൻഭാഗമാണ് അന്തരീക്ഷം. ഉദരം ദേഹുപൃഷ്ഠം, ദേഹാണ് അതിൻ്റെ പിൻഭാഗം. അന്തരീക്ഷം ഉദരം, അന്തരീക്ഷമാണ് ഉദരം. ഉദരം വയറ് ഉള്ളുള്ള ഭാഗമാണല്ലോ, തുറന്ന ഭാഗമാണല്ലോ, അതുകൊണ്ട് അതിന് അന്തരീക്ഷത്തോട് പറയുന്നു. സയേഷ അപ്സു പ്രതിഷ്ഠിത, ജലത്തിൽ പ്രതിഷ്ഠിതമാണ്. കാരണം നേരത്തെ പറഞ്ഞ സൃഷ്ടി മുഖ്യമായ സ്ഥാനം ജലത്തിനുണ്ട്. എത്ര കൊച്ചെയ്തി തദൈവ പ്രതിഷ്ഠ ദൈവം വിദ്വാൻ. ഇങ്ങനെ ഉപാസിക്കുന്നവനും ആ പ്രതിഷ്ഠ ഉണ്ടാകുന്നു പ്രപഞ്ചത്തിൽ. വൈദികമായ ഉപാസനയുടെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഈ കീർത്തി, പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിനും പറയുന്ന സമാധാനം, ഈ ലോകത്തിൽ ആർക്കെങ്കിലും കീർത്തി പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അസാധാരണമായിട്ട്, സാധാരണ മനുഷ്യർക്കില്ലാത്ത രീതിയിൽ ആരിലെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപാസനയുടെ ഫലമാണ്, പൂർവ്വജന്മങ്ങളുടെ ഉപാസനയുടെ ഫലമായിരിക്കും ഈ ജന്മത്തിൽ അങ്ങനെയുള്ള കീർത്തിയും മഹത്വം എല്ലാം വരുന്നത്. അങ്ങനെ പറയാൻ കാരണം, കീർത്തി മഹത്വം തുടങ്ങിയ കാര്യങ്ങളൊന്നും എല്ലാം തന്നെ ഭൗതികമാണ്, അതെല്ലാം വരുന്ന ഈ ഭൗതികമായ ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആദിഭൗതികമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭൗതികമായ ഫലം, അതാണ് ഉപാസനയുടെ ഫലം. അതുകൊണ്ടാണ് പറയുന്നത് ആത്മബോധം ഒഴികെ ഉള്ള സർവ്വതും ഭൗതിക ഫലങ്ങളാണ് ഉപാസനയുടെ ഫലം. ആ ഉപാസന ഇവിടെ പറയുമ്പോൾ നമ്മൾക്കൊരു പൊരുത്തക്കേട് തോന്നും. എന്താണ് അശ്വമേധം, അതിലെ കുതിര, അവിടെ ഭാവന, ഇതൊക്കെ എന്താണ്? നമ്മെ സംബന്ധിച്ച് ഉപാസന എന്ന് പറയുന്ന ദേവത ഉപാസനയും ക്ഷേത്ര ഉപാസനയും അല്ലെങ്കിൽ വല്ല മന്ത്രതന്ത്ര ഉപാസനകളൊക്കെ നമുക്ക് വശമുണ്ട്. നമുക്കൊരു പരിചയമില്ലാത്ത ഉപാസനയാണ് ഇത് വരാൻ കാരണം. ഇത് വൈദിക കാലത്തിലെ ഉപാസന, വൈദിക സംസ്കാരത്തിനനുസരിച്ച് വൈദികർക്ക് വേണ്ടി ഉള്ള ഉപാസനയാണ്. ആ ഉപാസനകൾ അന്നത്തെ ഇതനുസരിച്ച് കർമ്മങ്ങൾക്കായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ആ കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകൾ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്കതിൽ ഒരു പരിചയക്കുറവ് തോന്നുന്നത്. പക്ഷേ ഇത് അദ്വൈതത്തെ സംബന്ധിച്ചും ഭാഷ്യകാരനെ സംബന്ധിച്ചും ഈ പറയുന്നതിലൊന്നും ഉപാസന എന്നുള്ള അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കേവല ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് സോ അകാമ്യത ദ്വിതീയോ ആത്മാ ജായേതേതി സമനസാവാചം മിഥുനം സമഭവത് അശനായ മൃത്യോ തദ്യദരേത ആസീത് സ സംവത്സരോ അഭവത് നഹ പുരാ തത സംവത്സര ആസ തം ഏദാവന്തം കാലം അഭിഭഹ യാവാൻ സംവത്സരഃ തം ഏതാവതഃ കാലസ്യ പരസ്ഥാദ് അസൃജത തം ജാതം അഭിവ്യദദാത് സദ്ഭാണമകരോത് സൈവ വാക് അഭവത്. സ്വ അകാമ്യത ദ്വിതീയോ മേ ആത്മാ ജായേത. ആത്മ എന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ആ മൃത്യുരൂപത്തിലുള്ള പ്രജാപതി. അത് പറഞ്ഞാൽ മൃത്യുനെ വേദം ആവൃതമാസി. ആ പ്രജാപതി ആഗ്രഹിച്ചെന്താണ്? എനിക്കിനി ഒരു ശരീരം കൂടി ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്ത? സമനസാ വാചം മിഥുന സമവത. മനസ്സുകൊണ്ട് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? വേദത്തെ കുറിച്ച് ചിന്തിച്ചു. ഭാഷ്യകാലം പറയുന്നുണ്ട് അശ്വനായ ഹി മൃത്യു. മൃത്യുവിനൊന്നും വശന എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വേദവിഹിതമായ ആ സൃഷ്ടിക്രമത്തെ ആ പ്രജാപതി ചിന്തിച്ചു എന്നാണ്. കാരണം സൃഷ്ടി പ്രജാപതി ആണെങ്കിലും പ്രജാപതിയും കുറിച്ച് പറയുന്നത് എന്താണ്? അതും ഒരു ജീവനാണ് വൈദികമായി പറയുമ്പോൾ. സാധാരണ നമ്മൾ മനുഷ്യരെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ പറയുന്നത് പോലെയല്ല, അതും സൃഷ്ടമായതാണ്. അതുകൊണ്ട് അതൊരു ജീവനെന്ന് പറയും. അപ്പോൾ അതിനും ഈ സൃഷ്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആലംബം ആവശ്യമാണ്. അപ്പോൾ അത് വേദത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ വേദം എവിടെ നിന്ന്? പൂർവ്വകൽപ്പത്തിലെ വേദം. അത് സങ്കല്പിച്ചു. സൃഷ്ടിക്ക് വേണ്ട വീര്യമുണ്ടായി. തത് എതിരേതാസി സംവത്സര ഭഗവത്. അങ്ങനെ കാലമുണ്ടായി. അപ്പോൾ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സൃഷ്ടി, സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷം എന്നെല്ലാം പറയുമ്പോൾ തന്നെ കാലമുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നത്? എന്ന് പറയുന്നത് ആ കാലമെന്ന് പറയുന്നത് ഇപ്പോൾ ദേവൻ്റെ കാലമല്ല, മനുഷ്യൻ്റെ കാലമെന്ന് പറയുന്നത്. ദേവവർഷം, മനുഷ്യവർഷം, അതന്നെ പുരാണങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. സംവത്സരം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ മനുഷ്യന് ജീവന് വിഷയമായിരിക്കുന്ന സംവത്സരം പോലെയുള്ള കാര്യങ്ങൾ, അത് സൃഷ്ടിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള സംവത്സര ഭവത് അതുണ്ടായി. അത് എന്തിനാ ഇത് ഇങ്ങനെ പറയുന്നത്? അതിനും അവിരാട് ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. കാലവും അവിരാടാണ്. നഹപുരാത്തത സംവത്സര അസ അതിനൊന്നും ഈ സംവത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവനെ ഉപഭോഗക്ഷമമായ ജീവന അനുഭവിക്കത്തക്ക സംവത്സരം പോലുള്ള കാലൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പ്. തമേതാവന്ത കാലം അവിഭയാമൻ സംവത്സര തമേതാവധ കലസ്യ പരസ്താ അസൃജത. അപ്പോൾ അതുവരെ ഈ ഇതെവിടെയായിരുന്നു? എല്ലാം അതിലുണ്ടായിരുന്നു. എങ്ങനെയാണോ ഗർഭസ്ഥമായ ശിശു, അതുപോലെ പ്രജാപതിയിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനെ പുറത്തെടുത്തു. യാമൻ സംവത്സര തമേതാവധ കലസ്യ പരസ്താ അസൃജ തം ജാതം പറയുന്നു. പിന്നെ സൃഷ്ടിക്കണം, അതുകൊണ്ടത് സൃഷ്ടിച്ചു. അപ്പം അവിടെ ഒരു ജീവനുണ്ടായി. വിരാട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ പറയും, സംവത്സര മാത്രസ്യ പരസ്താദൂർസാസ്ത്രജ സൃഷ്ടവാൻ അണ്ഡം അഭിനത്. എങ്ങനെയാണോ അണ്ഡത്തിൽ നിന്ന് പക്ഷി പുറത്തു വരുന്നതുപോലെ ഒരു ജന്മം അവിടെ ഉണ്ടായി. തം ഏവം കുമാരം ജാതം അഗ്നിം പ്രഥമ ശരീരം അശ്വനാവത്വാ മൃത്തിർ അഭിവ്യാദത മുഖവിധാരണം കടവാൻ പറയുന്നു. അവിടെ മുതൽ പുതിയൊരു സൃഷ്ടി. ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്തായി? വിശപ്പുള്ള സൃഷ്ടി അങ്ങനെ ഉണ്ടായി. സർവത്തെയും ഭക്ഷിക്കുന്ന യോഗ്യമായൊരു സൃഷ്ടി ഉണ്ടായി. ആ സൃഷ്ടി സജ കുമാരോ ഭീത, സൃഷ്ടിക്കപ്പെട്ട ആ ജീവൻ വിശപ്പുണ്ടായി, ഭയമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് വാക്കുണ്ടായി. ഇത്തരത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു ഭാവന, ഒരു കൽപ്പന. സൃഷ്ടി എന്താണെന്ന് വാസ്തവത്തിൽ അറിഞ്ഞിട്ട് വസ്തുനിഷ്ഠമായി വിശദീകരിക്കുന്നതല്ല. ഈ വിരാട് രൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടികർത്താവ് വേണം. ആ സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഭാവന. ആ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഇന്നതൊക്കെ ആകാം എന്നുള്ള തരത്തിൽ ഒരു ഭാവന. ആ ഭാവനയ്ക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നു. അങ്ങനെ ഒരു ജന്മമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി, അതിൽ നിന്ന് വാക്കുണ്ടായി. പുരാണങ്ങളിലും മറ്റും പറയുന്നു, ബ്രഹ്മാവ് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവ് ആദ്യം ശബ്ദിച്ചു, ഓം അഥ തുടങ്ങിയ ശബ്ദങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ശബ്ദമുണ്ടായി, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതിൽ നിന്ന് സൃഷ്ടിയുണ്ടായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു മൂലരൂപം എന്നുള്ള രീതിയിൽ പറയും. അല്ല, ഈ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? ശബ്ദിച്ചാലേ ഉണ്ടാവും. ശബ്ദിക്കണമെങ്കിൽ ആര് ശബ്ദിക്കണം? ഈ കേവലമായ പരബ്രഹ്മത്തിന് ശബ്ദിക്കാൻ കഴിയില്ല. വേദം ഉൾപ്പെടെയുള്ള ശബ്ദം അത് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ശബ്ദിക്കാൻ, ശബ്ദം പുറപ്പെടുവിക്കാൻ യോഗ്യമായ ഒരു ജീവനുണ്ടാക്കി. അത് മനുഷ്യജീവനല്ല, സൃഷ്ടിയുടെ ആദ്യം വരുന്ന ജീവൻ. അതിന് ചില ഭാഗങ്ങൾ അതിനെ പ്രജാപതി എന്ന് പറയും, ചിലടത്ത് ബ്രഹ്മാവെന്ന് പറയും, ചിലടത്ത് വിരാട് പുരുഷനെന്ന് പറയും, പല പേരുകളിലും പറയും ഒരു സന്ദർഭം അനുസരിച്ച്. അങ്ങനെ ഒരു ജീവനിൽ നിന്നാണ് വേദം ഉൾപ്പെടെയുള്ള മുഴുവൻ ശബ്ദവും ഉണ്ടായത്. അപ്പം ശബ്ദം, ആ ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ജീവൻ, ആ ജീവന് കാരണമായിരിക്കുന്ന സൃഷ്ടികർത്താവ്, അതിനും കാരണമായിരിക്കുന്ന പരബ്രഹ്മം, അതിൻ്റെ സർവവ്യാപകത്വം, ഇതൊക്കെയാണ് ഈ ഭാവനയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ ഐക്ഷത യതിവ ഇമം അഭിമംസ്യേ കനിയോ അന്നം കരിഷ്യൈതി സതയവാച തേന ആത്മനാ ഇദം സർവം അസൃജത യദിദം കിഞ്ച രജോ യജുംഷി സാമാനിച്ഛന്താംസി യജ്ഞാൻ പ്രജാ പശൂൻ സദേവ അസൃജത തത്തും അധ്രിയത സർവം വ അതീരി ഏതസി അത്തവതി അന്നം ഭവതി അതിഥിത്വം വേദ തത് അതിഥേരതിഥിത്വം എന്നാണ് ഞാൻ വായിച്ചപ്പോടെ ഇടയ്ക്ക് മുറിച്ചുപോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ജീവനെ സൃഷ്ടിച്ചു, അജീവൻ ഭയന്നു, അത് അതിന് വിശപ്പുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ആ കുമാരനെ സൃഷ്ടിച്ച, ആ ജീവനെ സൃഷ്ടിച്ച മൃത്യു ചിന്തിച്ചു, സഹിക്ഷത എന്നാണ്. എന്താണ് ചിന്തിച്ചത്? കാരണം മുമ്പ് പറഞ്ഞു മൃത്യു എന്ന് പറയുന്നത് വിശപ്പ് കൊണ്ടാണ് മൃത്യു എന്ന് പറയുന്നത്. കാരണം വിശപ്പ് കൊണ്ടാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നത്, ഭക്ഷണത്തിലാണ് ഹിംസ എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ മൃത്യുവാണ് സൃഷ്ടിച്ചത്. അപ്പോൾ മൃത്യു വിശപ്പുള്ളവനാണല്ലോ. അപ്പോൾ സൃഷ്ടിയെ കാണുമ്പോൾ അതിനെ അനുഭവിക്കുന്നതിന് ആഗ്രഹം വരും. പക്ഷേ ഇമം അഭിമംസി കനിയോ അന്യം കരിഷ്യേ. പക്ഷെ അല്പമായ ഒരു സൃഷ്ടിയെ തന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം പോരാതെ വരുമല്ലോ എന്നു. ഭക്ഷണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അനുഭവം. അപ്പോൾ ജീവന് പ്രപഞ്ചത്തെ അനുഭവിക്കണം. അപ്പോൾ അനുഭവിക്കണമെങ്കിൽ അത് എത്ര വിപുലമാകുന്നോ അത്രയും അനുഭവിക്കാമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ ആ ഭോക്തൃത്വ ഭാവം, ആ ഭാവത്തിലൂടെ ആ ജീവൻ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ, ജ്ഞാനകർമ്മ ഉപാസനകളിലൂടെ എല്ലാം. ആ കാര്യത്തെ വിശദമാക്കാൻ വേണ്ടി പറയുന്നു. ഇതെല്ലാം ഈ പ്രപഞ്ചത്തെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ തന്നെ ഭോഗ്യത്തിന് വേണ്ടിയാണ്, സൃഷ്ടികർത്താവിൻ്റെ തന്നെ ഭോഗ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഭോക്താവും ഒരു ഭോഗ്യവും, ആ രീതിയിൽ പ്രപഞ്ചം വേർതിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭോക്താവിനെക്കുറിച്ചും ഭോഗ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെല്ലാം പറയുന്നത്. പറഞ്ഞു കനിയോ അന്യം കരിഷ്യേ. ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു സൃഷ്ടിയെ തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അല്പമായിരിക്കും. ഇതി സത്തയോ വാചാത്യന ആത്മന ഇതം സർവം അസൃജത. വാക്കുണ്ടായി, വാക്കിലൂടെ സർവത്തെയും, ഇവിടെയുള്ള സർവത്തെയും പിന്നീട് സൃഷ്ടിക്കാൻ തയ്യാറായി ജീവൻ. ഈ ശബ്ദസ്പർശ രസ രൂപ ഗന്ധരൂപത്തിലുള്ള ഈ ഭോഗ്യത്തെയെല്ലാം അനുഭവിക്കുന്നു. അത് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന വളരെ വിപുലമായൊരു ഭോഗ്യ പ്രപഞ്ചത്തെയാണ്. ആ ജീവനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ആ ബന്ധം ഭോക്തൃഭോഗ്യ ബന്ധമാണ്, അത് മുഖ്യമായിട്ടുള്ള ആ ബന്ധം. ആ കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഉപാസകനെ അറിയണമല്ലോ എന്താണ് പ്രപഞ്ചം, എന്താണ് താൻ. അതിനുവേണ്ടി ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ തമേവം കുമാരം ജാതം അഗ്നിം പ്രഥമശരീരം അശ്നായാവത്വ മൃത്യു അഭിവ്യാതത മുഖവിധാരണ പ്രതവന. ഇവിടെ ഭക്ഷിക്കുന്നതിന് വായ പിളർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ കഴിക്കുക എന്നുള്ളതല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഭോഗ്യത്തിന്, അതിൻ്റെ അനുഭവത്തിന് തയ്യാറായി. അതല്പമാണ് സജകുമാരഭീത, അത് ശബ്ദമുണ്ടാക്കി എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് പോരാ എന്ന് തോന്നി സർവം അസജത. എന്താണ് എതിതം ബിഞ്ചോ യജുംഷി സാമാനി ഛന്ദാംസ് ഗർഗജ സാമ രൂപത്തിലുള്ള ഈ വേദങ്ങൾ, ഛന്ദസ്സുകൾ, യജ്ഞങ്ങൾ, പ്രജകൾ, പശു പൂർണ്ണമാണ്. അനുഭവിക്കാൻ ഇവിടെ ഒരുപാട് വസ്തുക്കളായി. എന്നിട്ട് എന്ത് ചെയ്തു? തത്തും അധ്രിയത. ഓ ശരി, ഇനി ഇതിനെ താൻ എന്താണ് സൃഷ്ടിച്ചത്? ഇതാണ് വേറൊരു തരത്തിൽ മുമ്പ് പറഞ്ഞെന്താണ് തത് സൃഷ്ടോ തദൈവ അനുപ്രാവശ്യ. സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചവൻ തന്നെ അതിൽ പ്രവേശിച്ചു. ഇവിടെ വേറെ തരത്തിൽ പറയുന്നത് എന്താണോ, സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയെ വളരെ വിപുലമാക്കിയിട്ട് ആ സൃഷ്ടിയെ അവൻ അത്താവായി, അനുഭവിക്കുന്നവനായി, അനുഭവിക്കുന്നതിന് തയ്യാറായി. സർവം ആ തീതി തത് അതിഥേ അതിഥിത്വം അതിഥിത്വം എന്നാ. അങ്ങനെ സർവത്തെയും അദനം ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷിക്കുക, അവൻ ഭക്ഷിക്കുന്നു. അങ്ങനെ അവൻ തന്നെ ഭോക്താവായി, സൃഷ്ടാവ് തന്നെ ഭോക്താവായി എന്ന. അപ്പം അത് കൊണ്ടുവരുന്ന ഇവിടുന്ന് ഈ പ്രപഞ്ച സൃഷ്ടി അത് ഈ അല്പനായ ജീവൻ ചെയ്തതാണ്. ആ മൃത്യുവാണ് അത് ചെയ്തത്. പക്ഷെ ആ മൃത്യു തന്നെ ആ സൃഷ്ടിയെ വിപുലമാക്കിയിട്ട് അതിൻ്റെ ഭോക്താവായി മാറി. ഓരോ ജീവരൂപത്തിലും ഇരുന്നു ശബ്ദസ്പർശാദികളെ അനുഭവിക്കുന്നവനായി മാറിയതും ആ മൃത്യു തന്നെയാണ്. ഇത്തരത്തിൽ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതെല്ലാം സൃഷ്ടിച്ചു. അതാണ് തത് അതിഥേർ അതിഥിത്വം. അവൻ്റെ ആ ഭോക്തൃത്വം എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് ശേഷിയുള്ള സർവജ്ഞനായിരിക്കുന്ന ആ സൃഷ്ടികർത്താവ് എങ്ങനെ ഈ കേവലം ഈ ശരീരത്തിൽ പരിച്ഛിന്നനായിരിക്കുന്ന ഭോക്താവാകും? ഇതാണല്ലോ ആർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. ആ പരബ്രഹ്മം തന്നെയാണ് ഈ ജീവനായിരിക്കുന്നത്, അല്ലെങ്കിൽ പരമേശ്വരൻ തന്നെയാണ് ജീവനായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതെങ്ങനെ സംഭവിക്കും? രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ളതാണല്ലോ. ഒന്ന് സൃഷ്ടികർത്താവായിരിക്കുന്നു, ഒരാളിവിടെ അല്പനായ ഭോക്താവായിരിക്കുന്നു. അപ്പോൾ ആ ബന്ധത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? ജീവൻ ആ ബന്ധത്തെ ഭാവന ചെയ്യാൻ വേണ്ടി, ആ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സർവത്തെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഭക്ഷ്യകാരം പറയും കർമ്മസാധനഭൂത. ജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത് കർമ്മത്തിലെ തുടക്കം. കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലരൂപത്തിൽ സർവത്തെയും അനുഭവിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്ത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ വരിച്ചോ യജുംഷി സാമാനി ഛന്ദാംസി, വേദം വേണം, വേദത്രയി, അതിൽ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിനുവേണ്ടിയുള്ള കർമ്മസാധനങ്ങൾ വേണം. അപ്പോൾ വൈദികനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദത്തിൽ പറയുന്നതാണ്. നമ്മുടെ മനസ്സിൽ കർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ പ്രവൃത്തികൾ വരും. ഭാഷകാരനിവിടെ വൈദിക കർമ്മങ്ങളെ മുഖ്യമായി പറയുന്നു. അങ്ങനെ കർമ്മങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളെ സൃഷ്ടിച്ചു, അവൻ കർമ്മത്തെ ചെയ്തു, അവൻ തന്നെ ഈ സർവ്വ ശരീരങ്ങളിലും ഭോക്താവായിരിക്കുന്നു എന്നാണ്. സോ അകാമയത ഭൂയസ യജ്ഞേന ഭൂയോ യജേയേതി സോ അശ്രാമ്യന്ത് സ തപോ അതപ്യത തസ്യ ശ്രാന്തസ്യ തപ്തസ്യ യശോ വീര്യം ഉദക്രാമത പ്രാണാവൈ യശോ വീര്യം തത് പ്രാണേഷു ഉത്ക്രാന്തേഷു ശരീരം സ്വൈതും അധ്രിയത തസ്യ ശരീരേവ മന ആസീ. വാ പ്രജാപതി സ്വകാമയത കാമിച്ചു. എന്താണ് കാമിച്ചത്? ഭൂയസായജ്ഞേന ഭൂയോ യജേയ, ഞാൻ ഈ അശ്വമേധം തുടങ്ങി അതിൻ്റെ സന്ദർഭമുണ്ടോ, യജ്ഞത്തിലൂടെ ആ യജ്ഞകർമ്മത്തെ അനുഷ്ഠിക്കും. ഇവിടെയും പറഞ്ഞു വരുന്നത് എന്താണ്? കേവലം അശ്വമേധം എന്ന് പറയുന്നത് വൈദികൻ ചെയ്യുന്ന കർമ്മമാണ്. പക്ഷേ ഈ കർമ്മത്തിൻ്റെ ഉദ്ഭവം എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിൽ നിന്നാണ് സർവം ഉദ്ഭവിച്ചത്. ഇനി ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? അതും ആ സൃഷ്ടികർത്താവ് തന്നെ. യാഗം ചെയ്യുന്ന ആരാണ്? ആ സൃഷ്ടികർത്താവ്. അതെങ്ങനെ സൃഷ്ടികർത്താവിന് യാഗം ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് പറയുന്നു ഇതെല്ലാം സൃഷ്ടിച്ചു. പിന്നെ അതിനെ അനുഭവിക്കുന്നവനായി, അനുഭവിക്കുന്നവനായ ഭാവത്തിൽ നിന്നുകൊണ്ട് യാഗം ചെയ്യുന്നു. തത്വചിന്തയിൽ എന്നാൽ പ്രപഞ്ചത്തെ തന്നെ അങ്ങ് നിഷേധിക്കുന്നു. ഇവിടെ കർത്താവും ഭോക്താവുമില്ല, ജീവനും പരനുമില്ല, ഇങ്ങനെയൊക്കെ നിഷേധിക്കും. ഇങ്ങനെയൊക്കെ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തെ ഉൾക്കൊള്ളുന്നതിന് അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരാൾക്ക് മാത്രമേ അതിനെ ശരിയായി ഗ്രഹിക്കാനും അനുഭവിക്കാനും കഴിയും. ഗ്രഹിച്ചാൽ പോരല്ലോ, അത് സ്വാനുഭവമായി മാറണ്ടേ? അപ്പം ഈ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വൈദികന് പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കർമ്മമൊന്നും ഫലമൊന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾ, അപ്പം അയാൾ നിൽക്കുന്ന തലത്തിൽ, കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ തലത്തിൽ ഈ തത്വത്തെ ഗ്രഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ആ തത്വത്തെ അയാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. തത്വം ബോധിക്കത്തില്ല, കാരണം കർമ്മ വാസനയുള്ളവന്, ദൃഢമായ കർമ്മ സംസ്കാരമുള്ളവന് ഈ തത്വത്തെ ബോധിക്കാൻ കഴിയത്തില്ല. പക്ഷെ സത്യമാണ് നമുക്ക് ബോധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ അത്? ഭാവന ചെയ്യുക, കൽപ്പിക്കുക, അതാണ് ഉപാസന. ആ ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ വിശദീകരിക്കുകയാണ്. സോ അശ്രാമ്യൻ എന്നാണ്. അപ്പോൾ യാഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിനകത്ത് വേറെ കൂടി ഉണ്ട്. ഇവിടെ ജീവൻ അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ യാഗം ചെയ്യും, അതിന് ഫലമുണ്ടാകും. അതിൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ ഈ പ്രജാപതിയുടെ ഒരു യാഗമാണ്. അവിടെയുണ്ട് അഗ്നി, അതിൽ തന്നെ പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്. അവിസർപ്പിക്കുന്നു, അതിൽ നിന്ന് സൃഷ്ടിയുണ്ടാകുന്നു. ഇത്തരത്തിൽ അങ്ങനെയും ഭാവന ചെയ്യുക. അപ്പോൾ യാഗം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള യാഗഭാവനയാകാമല്ലോ. അപ്പോൾ കേവലമായ തുച്ഛമായ ഈ ബാഹ്യകർമ്മങ്ങളിൽ നിൽക്കാതെ, അതിൻ്റെ ഫലങ്ങളിൽ നിൽക്കാതെ, ആ യാഗത്തെ യാഗഫലത്തെയെല്ലാം ആധ്യാത്മിക ഭാവനയായി കാണുന്നു. അതിനുവേണ്ടി പറയുന്നു അത് യോജിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയും, സപ്രജാപതിർ ജന്മാന്തരെ അശ്വമേധീൻ ആയജത സത്തദ്ഭാവഭാവിത ഏവ കൽപ്പാതു വ്യാവർത്തത. ഇവിടെ പ്രജാപതിയോട് ഇതൊക്കെ എന്തിനു യോജിപ്പിക്കുന്നു? ജീവന്മാർ കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. പ്രജാപതിയാകുന്ന ആരാണ് ആ സ്ഥാനത്തെത്തിച്ചേരുന്നത്? സാധാരണ പറയാറുള്ള ഇന്ദ്രപദവിയിലെത്തണമെങ്കിൽ യാഗം ചെയ്യണം എന്ന് പറയുന്നത് പോലെ കർമ്മ ഉപാസനകളിലൂടെ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയ ആളാണ്. തൻ്റെ കർമ്മ ഉപാസനകളിലൂടെ സൃഷ്ടികർമ്മത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. ഇപ്പോൾ പൂർവ്വത്തിൽ യാഗം ചെയ്തവൻ തദ്ഭാവഭാവിത ആ സംസ്കാരത്തോടുകൂടിയവൻ ആ വാസനയോടുകൂടിയവൻ കൽപ്പാതിയിൽ വീണ്ടും അയാൾ യാഗം ആരംഭിക്കുന്നു. പക്ഷെ അവിടുത്തെ യാഗം എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത യാഗമല്ല, അത് സൃഷ്ടി തന്നെയാണ്. അനേക അനന്തമായ ജീവന്മാർക്ക് അവരുടെ കർമ്മഫലത്തെ കൊടുക്കുന്ന ആ സൃഷ്ടി യാകുന്ന യാഗത്തെ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ആഗ്രഹിച്ചു, സന്ന കാമേത ഭൂയസയജ്ഞേന ഭൂയവൈജ്ഞ, ഞാൻ ഇനി ധാരാളം യജ്ഞങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തു. അവിടുത്തെ ആദ്യത്തെ യജ്ഞം സൃഷ്ടി തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അശ്രാമ്യത്, അവൻ ക്ഷീണിച്ചു, വിശ്രമിച്ചു. സത്തപ്പോ അതപ്യത, പിന്നെ അവിടെ ചിന്തിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണിക്കും, ക്ഷീണിച്ചാൽ വിശ്രമിക്കും, വിശ്രമിക്കുമ്പോൾ ചിന്തിക്കും ഇനി എന്താ ചെയ്യേണ്ടത്. ചിന്തിക്കാനുള്ള സമയമാണ് വിശ്രമം. അങ്ങനെ വീണ്ടും ചിന്തിച്ചു. സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് പറയാം. തസ്യ ശ്രാന്തസ്യ തപ്തസ്യേഷു വീര്യം ഉദക്രാമം, അതിൽ നിന്ന് വീണ്ടും വീര്യം ഉണ്ടായി. പ്രാണാവൈ യശോ വീര്യം, എന്താണത്? അത് പ്രാണനാണ്. യശോ വീര്യം എന്ന് പറഞ്ഞാൽ അതാണ് സർവ യശസ് ഉണ്ടാക്കുന്നത്. പ്രാണനെ ഉപയോഗിച്ചാണല്ലോ ജീവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. കർമ്മങ്ങളാണല്ലോ അവൻ യശസ്സിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് യശോ ഹേതുവാണ് ഒന്ന്. മറ്റൊന്ന്, വൈദികമായി ഉപാസനകളിൽ മുഖ്യമാണ് പ്രാണോപാസന. ആ പ്രാണോപാസന അവൻ യശസ്സിനെ കൊടുക്കുന്നു, സദ്ഫലങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ട് യശോ രൂപത്തിലുള്ള ആ പ്രാണൻ അത് ആവിർഭവിച്ചു. നമ്മൾ പറയുന്നു യശോ വീര്യം ഉദക്രമ പ്രാണാവായി യശോ വീര്യം. ആ പ്രാണൻ എന്താണ്? പ്രാണക്ഷക്ഷുരാദയ, അത് കേവലം പ്രാണൻ മാത്രമല്ല, ചക്ഷുരാദികൾ, അതാണ് യശസ്സിനെ വീര്യത്തെ കൊടുക്കുന്നത്. ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആ ജീവന് വേണ്ട ശക്തിയെ കൊടുക്കുന്ന ആ പ്രാണനാണ്, ഇന്ദ്രിയങ്ങളാണ്. ഭാഷ്യകാരം പറയുന്നു, ന ഉത്ക്രാന്ത പ്രണ യശസ്സി ബലവാൻ വാ ഭവതി. ഈ ശരീരത്തിലിരുന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പരാക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നു. അത് പ്രാണൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്താ ആ ശരീരത്തിനെന്താ യശസ് ഉടനെ തന്നെ നമ്മൾ നശിപ്പിക്കുകയായി. അപ്പോൾ അവിടെ പ്രാണനാണ് മുഖ്യം. അതുകൊണ്ട് പ്രാണൻ യശസ്സിന് യശസ്സാണ്, അത് വീര്യമാണ്. ആണ് യശോ വീര്യം ഉദക്രാമം, അത് ആവിർഭവിച്ചു. പ്രാണോ വൈ യശോ വീര്യം തത്പ്രാണേഷു പ്രാന്തേഷു ശരീരം സ്വയതും അധ്രിയത. അങ്ങനെ അപ്രാണൻ ശരീരത്തിലേക്ക് വന്നു. ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടാൻ തയ്യാറായി. അങ്ങനെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോൾ എന്ത് വരുന്നു? ശരീരം ക്ഷീണിക്കുന്നു. കാരണം അതങ്ങനെ പറയുന്നത് ആ പ്രാണന്റെ ബലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രാണൻ ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിന് യശസ്സും വീര്യമുണ്ട്. ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതായിത്തീരുന്നു. ഒന്നുമ്പ് മനസ്സിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ പറയാറുണ്ട് മനസ്സിനേക്കാൾ ബലമാണ് പ്രാണൻ ചില സന്ദർഭത്തിലടുത്ത് പറയും. പ്രാണനേക്കാൾ ബലമാണ് മനസ്സ്. ഇത് പരസ്പര അപേക്ഷിതമാണ്. ഇപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോഴും മനസ്സ് അതിനാശ്രയിച്ചിരിക്കുന്നു. തസ്യ ശരീരേവ മനസ്സി, ശരീരത്തെ ആശ്രയിച്ച് തന്നെ മനസ്സ് നിന്നു. ഇവിടെ മനസ്സിന് പ്രാധാന്യം കൊടുത്ത് പറയും. യശസ്സിനും വീര്യത്തിനുമൊക്കെ ഹേതുവായിരിക്കുന്ന ആ പ്രാണൻ ശരീരത്തിൽ നിന്നും അന്തർഗമിച്ച് ശരീരം ജീർണിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചാൽ ഇവിടെ പറയുന്ന യഥാ കസ്റ്റിജിത് പ്രിയ വിഷയ ദൂരം ഗതസ്യാഭി മനോഭവതി. ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാലും മനസ്സതി തന്നെ നിൽക്കുന്നു. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാണൻ വിട്ടുപോയാലും മനസ്സതിൽ നിൽക്കുന്നു. മനസ്സിന് ശരീരം വിടാൻ മനസ്സ് വരുന്നില്ല. ഇവിടെ പറയുന്നത് ശരീരം, മനസ്സ്, പ്രാണൻ ഇവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ഹിരണ്യഗർഭൻ, പ്രജാപതി, വിരാട്, ആ വിരാട് ഭാവത്തിൽ വന്ന് ജീവന്മാർ വന്നു. അവിടെ ശരീരം വന്നു, ആ ശരീരത്തിൽ പ്രാണൻ വന്നു, മനസ്സ് വന്നു. അതിനെ കാണിക്കുകയാണ്. ഇതെല്ലാം സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയോട് ബന്ധപ്പെടുന്നതിനുള്ള ഉപായങ്ങളാണ്. ആ ഉപായങ്ങളിലൂടെ ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ആത്യന്തികമായി സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയും വേർപിരിക്കാൻ കഴിയും. അതൊന്നായിരിക്കും. ആ അഭിന്നത അത് ഭാവന ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ സൃഷ്ടിയുടെ ഭാഗമായ അശ്വത്തിലേക്ക് അതിനെ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. അടുത്ത് പറയുന്നു, സ്വകാമയത മേധ്യമ ഇതം സ്യാത് ആത്മന്യ അനേന സ്യാമിതി തതോ അശ്വസമഭവന്ന് യത് അശ്വ തദ് മേധ്യം അഭൂത് തദേവ അശ്വമേധസ്യ അശ്വമേധത്വം ഏഷഹ വാ അശ്വമേധം വേദ യേനം ഏവം വേദ തം അനവരുദ്ധ്യ ഏവ അമന്യത തം സംവത്സരസ്യ പരസ്താദാത്മന ആലഭത പശൂൻ ദേവതാഭ്യ പ്രത്യൂഹത് തസ്മാ സർവദേവത്വം പ്രോക്ഷിതം പ്രാജാപത്യം ആലഭന്ത ഏഷ വാ അശ്വമേധോ യേഷത്തപതി തസ്യ സംവത്സരാത്മാ അയം അഗ്നിരർക്കഃ തസ്യ ഇമേ ലോക ആത്മാനഃ തൗ ഏതൗ അർക്കശ്വമേധോ സുപുനരേകൈവ ദേവതാ ഭവതി മൃത്തിരേവ ആപാ പുനർമൃത്യും ജനയതി നൈനം മൃത്യുരാപ്നോതി മൃത്യുരസ്യ ആത്മാ ഭവതി ഏതാസാൻ ദേവതാനാം ഏകോ ഭവതി. സൃഷ്ടികർത്താവ് തന്നെ ഈ തരത്തിലെല്ലാം മാറിയതിനു ശേഷം അത് സ്വയം കരുതുന്നു. എന്താണ് സ്വകാമേത, എൻ്റെ ഈ ശരീരം മേധമാകട്ടെ യജ്ഞാർഹമാകട്ടെ എന്നത് സ്വയം തന്നെ കരുതുന്നു. അത് ശരീരം അപവിത്രമാണല്ലോ, പവിത്രമല്ലല്ലോ, അതുകൊണ്ടാണ് അത് യോഗ്യമാകട്ടെ എന്നാഗ്രഹിക്കുന്നത്. ആത്മന്യ അനേന സ്യാം, അങ്ങനെ ഞാൻ ശരീരമുള്ളവനായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ശരീരമുള്ളവനായി തീരട്ടെ എന്ന് വെച്ചാൽ ശരീരത്തിൽ അഹംബോധം വരുന്നു എന്നാണ്. ആ ശവം ശരീരത്തിൽ അഹംബോധം വരുന്നതാണ് കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ആ ഹിരണ്യഗർഭരൂപത്തിലിരുന്ന ആ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ച് സൃഷ്ടിയിലേക്ക് കടന്നിട്ട് എന്തുകൊണ്ട് അത് തന്നെ യജ്ഞവും യജ്ഞോപകരണങ്ങളുമായി മാറി, എന്തിനത് യജ്ഞത്തിന് തയ്യാറായി? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സർവ്വവും സൃഷ്ടിച്ചവന് പിന്നീട് ഇവിടെ യജ്ഞം നടത്തി എന്തിന് ഫലത്തെ ഉണ്ടാകണം, എന്ത് ഫലത്തെ അനുഭവിക്കാനാണ്? അതിനൊക്കെ സമാധാനോടെ പറയുകയാണ്. ആ ശരീരം തന്നെ പ്രാണനെ ഉപേക്ഷിച്ചപ്പോൾ ശരീരം നാശത്തെ അപവിത്രമായി കഴിഞ്ഞു. അവൻ തന്നെ ആ യജ്ഞീയ അശ്വമായി തീർന്നു, അവൻ തന്നെ യജ്ഞാർഹമായി തീർന്നു. അതാണ് അശ്വമേധത്വം. ഇവിടെ ഇപ്പോൾ അശ്വമേധം എന്ന് പറയുമ്പോൾ കേവലം ബാഹ്യമായൊരു യാഗം മാത്രമാണ്. ആ സൃഷ്ടിക്ക് മുമ്പ് തുടങ്ങി സൃഷ്ടിയിലൂടെ വന്ന് സൃഷ്ടമായ സർവോതുമായി മാറി ഉള്ള ഈ വിരാട് രൂപം, അതിലെ കർമ്മങ്ങൾ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇപ്പോൾ അശ്വമേധത്വം എന്ന് പറയുന്നത്.
2: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: ఉత్తమం.
2: ఈ గాయత్రి
1: గాయత్రి మంత్రం మారి గాయత్రి మంత్రం అదావాణ. గాయత్రి നേരത്തെ ഉപദേശം കിട്ടിയ ആളുകൾക്കാണ് മറ്റു മന്ത്രങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുക. ഗായത്രി വേദമുഖമാണ്. വേദത്തിലേക്ക് പ്രവേശിക്കാൻ ഗായത്രി അനിവാര്യമാണ്. വേദം പഠിക്കാൻ കയറണമെങ്കിൽ ഉപനയിക്കണം. ഉപനയനത്തില് ഗായത്രിയാണ് കിട്ടുന്നത്. ഗായത്രി കിട്ടുന്നത് മൃത്യുവിനെ കടന്നു വന്നിട്ടാണ്. അതുകൊണ്ടാണ് മന്ത്രമാതാവാകുന്നത്. മൃത്യു നിന്റെ ആചാര്യനാണ് എന്നാണ് അച്ഛൻ ഉപനയിപ്പിക്കുമ്പോൾ ആദ്യം മകൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഉപനയന വേളയിൽ പറഞ്ഞു കൊടുക്കും, മൃത്യുവാണ് നിന്റെ ആചാര്യൻ, മൃത്യുരാചാര്യസ്തവ. അങ്ങനെയാണ് നചികേതസ് മൃത്യുവിന്റെ അടുക്കലേക്ക് പോകുന്നത്. അവിടെ ഉപനയനമാ സന്ദർഭം അല്ല, വേല കഥയൊന്നുമല്ല. ഉപനയനം നടക്കുമ്പോൾ മൃത്യുവിന്റെ അടുക്കലേക്ക് മൂന്ന് രാത്രികളും മൂന്ന് പകലുകളും ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെയും ഇരുന്ന് മൃത്യു മുഖാമുഖമാകുമ്പോൾ മൃത്യുദേവനെ കണ്ട് തിരിച്ചെത്തു കാണിയുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അമൃതത്വമുള്ളൊരു മുഖത്തേക്ക് നീങ്ങുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതിന്റെ വൈദിക രീതി. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഗായത്രി ഉപദേശം കിട്ടും. ആ ഗായത്രി മന്ത്രമാതാവാണ്. ഗായത്രി കൊണ്ട് വേണം വേദത്തിലേക്ക് പ്രവേശിക്കാൻ, ഋഗജു സാമങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അതിൽ പ്രവേശിച്ച് വേദാധ്യയനം കഴിയുമ്പോഴാണ് വേദമന്ത്രങ്ങളിൽ അത്യുദാരവും ഉപനിഷദുത്കൃഷ്ടവുമായ നമശിവായ. കാരണം സംഹിതാഭാഗത്ത് വരുന്നതാണ്, ഇത് മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്, സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഇതാണ് ഗുരുപരമ്പര, ശൈവ അദ്വൈതത്തിലെ ഗുരുപരമ്പര അവരുടെ മന്ത്രദീക്ഷാ സമയത്ത് കൊടുക്കുന്നു.
3: ഒരേ സമയത്ത് തന്നെ പല ഇപ്പം ഗായത്രിന്റെ ഓം
1: ഗുരു, അത് ഓരോ കാലങ്ങളിലും ഓരോ സമയത്തും ജപിക്കാനുള്ളതാണ്. ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് പറഞ്ഞു. അല്ലാതെ കാരണം എന്താ വെച്ചാൽ ഉള്ള മന്ത്രങ്ങളെല്ലാം മാത്രമല്ല, ഇത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ദീക്ഷാരൂപേണ കിട്ടണം. അതിനാദ്യം ശമതമാതി സമ്പത്തികളൊക്കെ സമ്പാദിച്ചിട്ട് ഒരാളെ പോയി കാണണം വിനയപൂർവ്വം. ശമം ദമം ഉപരതിയൊക്കെ ഉറപ്പുവരുത്തിട്ടേ പോകാം. ദീക്ഷയ്ക്കായി പോകുമ്പോൾ അതിനോടൊപ്പം അതുവരെ ചുമ്മാ ജപിക്കാം. ഇപ്പോ കിട്ടിയതൊരു ഉപദേശമാണെന്ന് ഏറ്റവും ജപിക്കാം, അതിലൊരു കുഴപ്പമില്ല, ജപിച്ചാൽ ഇതൊക്കെ കിട്ടും, അതിന് സംശയം വേണ്ട. പക്ഷെ ദീക്ഷാ പാരമ്പര്യത്തിൽ പെടണമെങ്കിൽ അതിന് കുറച്ച് ഇതിലൊക്കെ ഒരു താല്പര്യം വന്നു, താല്പര്യത്തോടുകൂടിയ ജപം പൂർണ്ണമാവുള്ളൂ. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കും, ഇടയ്ക്ക് ഇടയ്ക്ക് വിടും, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ജപിച്ചാൽ മതി, തിരക്ക് കൂട്ടണ്ട. സ്ഥിരമായിട്ട് ജീവിക്കാൻ നന്ന്, പക്ഷെ പറ്റിയെന്ന് വരില്ല, പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് കണ്ട് പേടിക്കണ്ട, ഇപ്പൊ ഇത്രയും മതി, ഇത്രയായാൽ അത്രയായി. മറ്റതല്ല, മറ്റതൊരു ഒരു ബന്ധമാണ്, ഒരു പാരസ്പര്യമാണ്, ആചാര്യനും ശിഷ്യനും തമ്മിലുള്ളൊരു കരാറാണ്. ആ ഉടമ്പടി ഒപ്പുവെക്കുമ്പോ സൂക്ഷിക്കണം. ആചാര്യന് ദോഷം വരില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആചാര്യൻ തരില്ല. അങ്ങനെ ആരെങ്കിലും തന്നുവെങ്കിൽ അത് ആചാര്യനായിരിക്കില്ല, ആചരിച്ചിട്ടുണ്ടാവില്ല. ആചാര്യൻ ശരിയായ ഈ മന്ത്രങ്ങളൊക്കെ തരണമെങ്കിൽ മറ്റു മന്ത്രങ്ങളൊക്കെ ചിലപ്പോൾ തന്നേക്കും. വൈദിക മന്ത്രങ്ങൾ എടുത്തൊരു ആചാര്യൻ ഒരാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അയാളുടെ ഹൃദയമാണ് പറിച്ചു കൊടുക്കുന്നത്. കൊടുക്കുന്നതിന് ആയിരം പരീക്ഷണങ്ങൾക്ക് അയാൾ വിധേയമാക്കാതെ ആർക്കും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതുവരെ അതിന്റെ അർത്ഥവും ബാക്കിയുള്ളതെല്ലാം ഭാവനയ്ക്ക് പറഞ്ഞുതരും, നിങ്ങൾക്ക് ജപിക്കാം. ഇപ്പൊ ഈ കേട്ടിട്ട് പോയി തന്നെ നിങ്ങൾക്ക് ജപം തുടങ്ങാം, വരവ് കിട്ടും, കരുതല ദിവസം. അതൊക്കെ വൈദിക മന്ത്രങ്ങളിൽപ്പെടുന്ന അതൊക്കെ ജപിക്കുമ്പോൾ ഒരുപാട് നിയമമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ മൃത്യുഞ്ജയമൊക്കെ ശബ്ദം കൊണ്ട് തന്നെ മൃത്യുവിൽ നിന്നൊരാളെ മോചിപ്പിക്കുന്നു. അത് പ്രയോഗിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷിക്കണം, കാരണം യമധർമ്മന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അപ്പോ അയാൾക്ക് ആയുസിനുള്ളിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാവുന്ന വൈദിക കൽപ്പന അറിയുന്നവൻ മാത്രമേ അത് ചെയ്യാവൂന്ന, ഇല്ലെങ്കിൽ അഹംകൃതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദിക കൽപ്പന അറിയണം, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് അറിയാൻ കഴിയണം. അതിനൊക്കെ ഒരുപാട് റെഗുലേഷൻസ് അവർ പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ. അങ്ങനെ ശബ്ദമായി ഉപയോഗിക്കുന്ന മുഴുവൻ ശബ്ദബ്രഹ്മം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ സാധന നല്ല പൂർണ്ണമായാൽ ആ ശബ്ദബ്രഹ്മത്തിലെ ശബ്ദം മാത്രം മതിയാവും, തളർന്നിരിക്കുന്നവൻ എഴുന്നേക്കും, വെറും ശബ്ദം മതിയാവും. സാധന ചെയ്യാതെ ശബ്ദാനുസന്ധാനം ചെയ്യാതെ കിട്ടില്ല. ശിവപുരാണത്തില് അതിന് കഥ തന്നെയുണ്ട്. നാരദരുമായിട്ട് നാരദര് വഴി നടന്നു പോകുമ്പോ ഏഴ് പേരെ കണ്ടു, അതീവ സുന്ദരികളായ ഏഴ് പേർ. ചിലരുടെ കാല് മുടന്താണ്, ചിലർക്ക് കൈ നീളമില്ല, ചിലർക്ക് കൂനാണ് കാണുക. അപ്പോ നാരദന് വലിയ ദുഃഖം തോന്നി, അരുവ് തോന്നി. നാരദൻ അവരെ വിളിച്ചു, അവരെ പോയി കണ്ടു. എന്നിട്ട് സൃഷ്ടിയുടെ വൈചിത്രത്തെ പറ്റി ഓർത്തപ്പോ നാരദനോട് അവർ പറഞ്ഞത്, ആ വീണ താത്വ ചിനി മൂലം മിണ്ടാതിരിക്കാനാവും. ഇങ്ങനെയാണ് കഥ. ഇനി മുതൽ ആ വീണയുടെ തന്ത്രികളിൽ, കാരണം നിങ്ങൾ ആ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് ഞങ്ങളെ ഈ പരുവത്തിലാക്കിയതെന്ന് അവനെ പൊണ്ണനാരൻ ചോദിച്ചു, അങ്ങനെ അതെങ്ങനെയാണ്? പറഞ്ഞു, അതിലങ്ങ് കൈ ഓടിക്കുമ്പോ വന്ന സ്വരവിന്യാസത്തിലെ വൈകല്യമാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. സപ്തസ്വരങ്ങളാണ് ഞങ്ങൾ. നാളെ മുതൽ പാടരുത്, പാട്ടറിയണമെന്നുണ്ടെങ്കിൽ പരമേശ്വരന്റെ അടുക്കെ ചെല്ലാൻ പറയുക, പിന്നെ അവിടെ ചെന്ന് നിന്ന് പഠിച്ചു എന്നാണ് കഥ. ആ കഥയിലൂടെ പഠിപ്പിക്കുന്ന ശബ്ദം അത്രയും പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെയും ഏറെയും കുറഞ്ഞും ഉപയോഗിക്കാവുന്നതല്ല. ശബ്ദത്തിന്റെ സാധന, ശബ്ദബ്രഹ്മത്തിന്റെ സാധന മന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.
3: ഈ മന്ത്രത്തിന്റെ ഏറിയ ശക്തിയുണ്ട്.
1: അത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും നിങ്ങളുടെ ജപത്തിന്റെ ശക്തിയും, ഒപ്പം നിങ്ങൾ ജപിക്കുമ്പോഴുള്ള ഏത് ഋഷിയാണോ മന്ത്രദ്രഷ്ടാവ് അദ്ദേഹവും നിങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ശക്തിയും അനുസരിച്ചിരിക്കും. ഞങ്ങള് മന്ത്ര ജപത്തിനായി പറയുന്ന നിഷ്കർഷയിൽ ഋഷി ശിരസിലിരിക്കുന്നതാണ്, ഛന്ദസ് നാവിലിരിക്കുന്നതാണ്. അതിന് ഛന്ദസ്സുണ്ട്, ഗായത്രി ഛന്ദഹ, ഇങ്ങനെ ഛന്ദസ്സുണ്ട്, അനുഷ്ടുപ് ഛന്ദഹ. അപ്പൊ ആ ഛന്ദസ്സും വൈദിക ഛന്ദസ്സും ദേവത ഹൃദയത്തിലിരിക്കുന്നതാണ്. ആ ദേവതയും ഒക്കെ സങ്കല്പിക്കുമ്പോൾ ആ ദേവതയോടും ഋഷിയോടും, ഋഷി വഴിയാണ് ആ ദേവതയോട് ബന്ധപ്പെടുന്നത്. അപ്പൊ ആ ദേവതയിലേക്ക് ഋഷി വഴി കയറിപ്പോകുമ്പോഴുള്ള പാരസ്പര്യത്തിന്റെ ആഴവും, ആ ദേവത നമ്മിൽ പ്രീതയാകുന്നതിന്റെ അളവും, ഉപയോഗിക്കുന്ന ശബ്ദബ്രഹ്മത്തിന്റെ പ്രയോഗവും എത്രയോ അതനുസരിച്ച് മന്ത്രത്തിന്റെ ശക്തിയുണ്ട്. നേരത്തെ ഉള്ള ക്ഷേത്ര പരിസരങ്ങൾക്കടുത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശാന്തിക്ക് വേണ്ടിയാണ്. അപ്പോ അവിടുത്തെ മുഖമണ്ഡപത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന്, വഴക്കുണ്ടാവില്ല, എണ്ണയുടെ കണക്കുണ്ടാവില്ല. കാരണം അത് ആ നാടിന്റെ ദേവതയുടെ ആസ്ഥാനമാണ്, ആ ദേവത ആ മന്ത്രത്തിൽ അധിഷ്ഠിതയാണ്. ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. അതായത് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ വേദ ആഘോഷം, അതുകൊണ്ടാണ് ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്. രണ്ട്, ദേവതയ്ക്ക് ശക്തി ഉണ്ടാകുന്നതിന് ഒന്ന് മുറ, അതായത് വേദം; രണ്ട് കലശം; മൂന്ന് ആചാര്യ ശ്രേഷ്ഠത; നാല് കൊടിമരം; അഞ്ച് ഉത്സവം; കൂട്ടത്തില് അന്നദാനവും ചേർക്കാം. ഇതാണ് ക്ഷേത്രത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണം. ഇന്നല്ല, എത്ര വലിയ പാർട്ടിയെ കൊണ്ട് മിമിക്രി നടത്തി എന്നുള്ളതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ വലിപ്പം. അപ്പൊ അതിന് ശാന്തിയൊന്നും കിട്ടില്ല. മിമിക്രി കഴിഞ്ഞു പോകുമ്പോൾ ദൈവം കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. ഇതൊന്നും തക്കവൊന്നുമില്ല. ഇതിന് കാരണം എന്താ വെച്ചാൽ, ക്ഷേത്രം എന്താണെന്നും ക്ഷേത്ര കൽപ്പന എന്താണെന്നും മന്ത്രം എന്താണെന്നും മന്ത്രശക്തി എന്താണെന്നും അറിയില്ലാത്ത കള്ളു മുതലാളിമാരാണ് ഏത് ജാതിയിൽ പെടുന്നാലും ഇന്ന് ക്ഷേത്രങ്ങളുടെ മുഴുവൻ പ്രസിഡന്റ് സെക്രട്ടറി. അവരിൽ നിന്നൊരു ഷാപ്പിന്റെ പ്രതീതി ക്ഷേത്രത്തിനുണ്ടാകുമെന്നല്ലാതെ, ഇതുകൊണ്ട് നാളെ മുതൽ ഇന്നലെ വരെ അമ്പലത്തിലിരുന്ന ആളുകൾ കള്ള് ഷാപ്പിൽ പോയാൽ അവിടെ ക്ഷേത്രത്തിന്റെ പ്രതീതി ഉണ്ടാകാൻ പോകുന്നുമില്ല. അങ്ങനെ പരീക്ഷിക്കണ്ടെന്ന് സാരം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയില്ല. സത്യം ഇതാണ്. മന്ത്രം എന്ന് പറയുന്നത് വളരെ നിഷ്കർഷയോടെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ ഈ വിഷയം തന്നുകൊണ്ടായി ഗതികേട്. അതെ, അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ തന്നപ്പോ മന്ത്രമാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. പഴയതിന്റെ, അതായത് നല്ല ഒരു അച്ഛൻ ഒരൻപത് കൊല്ലം ജീവിച്ച് നല്ലവനായി ജീവിച്ചു പോയ വീട്ടിൽ പിന്നെ വരുന്ന മക്കള് കൊള്ളിക്കിരുതത്വന്മാരാണെങ്കിലും അവരുടെ നന്മ കൊണ്ട് അയൽവക്കൻകാര് കൊല്ലമൊക്കെ കൊണ്ടുപോയി കഞ്ഞി കുടിക്കാൻ ഇവിടെ കൊടുക്കുന്നത് ഇപ്പൊ അവിടെയുള്ള വൈബ്രേഷൻ അല്ല, മുമ്പിരുന്നവന്റെ വൈബ്രേഷൻ നിലനിൽക്കുന്നതാണ്. മനസ്സിലായി? അതുണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കുറെ ആളുകൾ അവിടെ ചെല്ലുന്നത്. രാവിലെയും വൈകുന്നേരവും ഒരു 10-20 പേര് ഒരു ക്ഷേത്രത്തിലാകെ പോകുന്നുണ്ടാവും. അതിൽ കൂടുതലില്ല, മാക്സിമം ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് തന്നെ ഇപ്പൊ കൂടുന്ന ഉത്സവ സമയം മാക്സിമം പതിവായി പോകുന്നതില് ഈ ശരിക്ക് അമ്പലത്തില് അല്ല കുറച്ച് നല്ല രീതിയിൽ പോകുന്ന കുറച്ച് ആളുകൾ, നല്ല ആളുകൾ കുറച്ച്, അതെ കുറച്ച് ആളുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും നല്ല ആളുകൾ കുറച്ച്, അവര് ഇപ്പോഴും പോകുന്നുണ്ട്. അവർക്കൊക്കെ അതിന്റെ പ്രയോജനവും കിട്ടാറ്. അർച്ചയിലുള്ള അർച്ചന ഏറ്റവും നല്ലതാണ്. പക്ഷെ പോകുമ്പോ ഒരു കാര്യം ഓർക്കണം, നമ്പിയാർ ഇപ്പൊ ഓർത്ത കാര്യം ഓർത്താ പിന്നെ പോകരുത്. അത് ഓർക്കുന്നില്ലെങ്കിൽ പോയാൽ
3: പ്രയോജനമാണ്.
1: ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, അതായത് അങ്ങനെ ഓർത്താൽ പിന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവിടെയുള്ള പരിപാടി ആരെന്തെടുക്കുന്നു എന്നുള്ളതോ, അവിടെയുള്ള കമ്മറ്റിക്കാരനെയോ പ്രസിഡന്റിനെയോ ശാന്തിക്കാരനെടുത്തമുണ്ടോ ഒന്നും കാണാൻ പോകരുത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മനസ്സേകാഗ്രമാക്കിയിട്ടേ പോകാം. അപ്പൊ അങ്ങനെ പോയാൽ ക്ഷേത്രത്തിൽ പോയാൽ ഇന്നും പ്രയോജനമുണ്ട്, സംശയമില്ല. പക്ഷെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇന്ന് പറ്റുന്ന കാര്യം വിഷമമാണ്. പണ്ട് പോയത് ഈ വൈദിക സംസ്കൃതിയൊക്കെ പഠിച്ച ആളുകളാണ്. അവരവിടെ പോകുമ്പോ അവരെ സമ്മതിച്ചുള്ള പ്രയോജനമുണ്ട് നല്ലവർക്ക്. ഇന്ന് അവര് പോവില്ല, മിക്കവാറും അവർ പോവില്ല. അവർ പോവില്ലാത്തതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് പഴയ രീതി അല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് പോവാത്ത. ആത്മപൂജയൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുകയുള്ളൂ. മറ്റേ പോയാൽ നല്ലതാണ്, സംശയമൊന്നുമില്ല. ചോദ്യം
3: അങ്ങനെയാണ്.
1: അവർ അർച്ചയിലെ പൂജ, അർച്ചയ്ക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് അവനവന്റെ വീട്ടിൽ അർച്ചയുണ്ടായി, അതിലല്ലെങ്കിൽ അവനവനിൽ തന്നെയാണ് പൂജിക്കാൻ. മാനസ പൂജ എന്ന് പറയും. അത് കാരണം തന്നെ തന്നെ ആ അർച്ചയുടെ ഭാഗമായി വെച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി പൂജി. ഇതേ കർമ്മമല്ല, ഇതുപോലെ അതിലാണ് അവർക്ക് കുറച്ചുകൂടി എളുപ്പം. അതൊക്കെ ഇത് പഠിച്ചവർ മാത്രമാണ്, പഠിക്കാത്തവരെ സംബന്ധിച്ച് ഈ പ്രശ്നമൊന്നുമില്ല. നിരന്നുള്ള ഒരു ഓട്ടമല്ലേ. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ തലമന്ത്രത്തിന്റെ ഇനി പ്രമാഥനാഥ.
2: അതിനിടയ്ക്ക് ഒരു ചെറിയ നന്ദി, നന്ദി യഥാർത്ഥത്തിൽ നന്ദി വാഹനം എന്ന് വിളിക്കുന്നുണ്ട്.
1: ഉണ്ട് ഇവിടെ വാഹനം എന്ന അർത്ഥത്തിലെ
2: അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
1: പ്രമഥനാഥൻ എന്നതിന് വാഹനം എന്നൊരർത്ഥമേ ഇല്ല. പ്രമഥനാഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി, ഈ പ്രമഥകളുടെ നാഥൻ. സശാശിവ ആ പ്രമഥകൾ ഇത്ര കോടി എന്ന് വരെ എണ്ണം. ഷട് ത്രിംശത് സഹസ്രാണി പ്രമഥ ദ്വിജസപ്തമ തത്രൈക ത്രിസഹസ്രാണി ഭാഗേ ഷോഡശ സംസ്ഥിത. നമുക്ക് പഠിക്കാം പ്രമഥ എന്താണെന്ന് പഠിക്കാം. പ്രമഥ ശബ്ദത്തിന് പഠിക്കാൻ മൃത്യുഞ്ജയ കൃത്തിവാസാഹ പിനാകി പ്രമഥാദിപാഹ എന്നിങ്ങനെ പര്യായം. അപ്പൊ പര്യായ ശബ്ദത്തിൽ മൃത്യുഞ്ജയൻ, കൃത്തിവാസസ്, പിനാകി, പ്രമഥാധിപൻ, ഇതെല്ലാം ഒരേ ഇതിന്റെയാണ്. പ്രമഥനന്തീതി പ്രമഥ ആര് വിശിഷ്ടമന്ഥനം പ്രകൃഷ്ടമന്ഥനം നടത്തുന്നുവോ അയാൾ പ്രമഥ. മർദ്ദനം എന്ന അർത്ഥത്തിലും മന്ഥനം മർദ്ദനം എന്ന അർത്ഥത്തിലും പ്രയോഗമുണ്ട്. മന്ധ കുന്ധേ കുന്ധ ഹിംസായാം സംസ്കൃത ശബ്ദാർത്ഥം കണ്ടു. അവ ക്ലേശനയോ എന്നർത്ഥം വരും. ആ അർത്ഥം ഇവിടെ മന്ധനത്താൽ സാരം കിട്ടും. പാലാഴി കടഞ്ഞപ്പോ സാരം കിട്ടിയില്ല, അതുപോലെ സാരം കിട്ടും. അവ കുന്ധനരൂപി മന്ധനം വധാത്മകമാണ്, അതിൽ നിന്ന് കിട്ടുകയില്ല. അവ പ്രമഥ രണ്ടു പ്രകാരം, അതിൽ തന്നെ നാനാഭേദം. ആ ഭേദം വെച്ച് വേണം ഇത് പഠിക്കാൻ. 36,000 പ്രമഥ സപ്തമ കോടിയുടേതാണ് പ്രമഥ തന്നെ. അത് അതിമഹാനാണ്. അതിൽ 16,000 ഒരു ഭാഗത്തിൽ സ്ഥിതം, രണ്ടാം ഭാഗത്ത് 20,000 സ്ഥിതം. ഇതിൽ 16,000 തന്നെ നാനാരൂപധാരിയാണ്. ജഡ ഏവ ചന്ദ്രാർത്ഥധാരിയാണ് ശിവൻ ഇത്രയും കൽപ്പനയിൽ. ആഗമശാസ്ത്രങ്ങളിൽ 36 തത്വങ്ങൾ പ്രസിദ്ധമായി പറയും. ഷോഡകശസ്തു വികാരഹ എന്നാണ് അവർ പറയാ. ബാക്കി പ്രകൃതി വികൃതി, പിന്നെ പഞ്ചമഹാഭൂതം, പിന്നെ ബ്രഹ്മാണ്ടം സത് നിർമ്മിത ബ്രഹ്മാണ്ടം, അതുപോലെ 11 ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം വികാരരൂപ. ഇത് വെച്ചിട്ടാണ് പ്രമഥ പഠിക്കുന്നത്. പ്രമഥനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മന്ത്രത്തിന്റെ ലോകത്തേക്ക് എന്നാൽ ഇത് പഠിക്കാനുള്ള വഴിയേ വ്യത്യസ്തമാണ്. തീരാത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
0: ഓം നമശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org, ഓം നമ ശിവായ.
4: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ബ്രഹ്മസൂത്രം കമന്ററി ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
5: ഇനി അടുത്ത് വരുന്നത് അടിയാണ് അല്ലെങ്കിൽ എറിയാണെന്ന് മനസ്സിലാവും. നമ്മുടെ ശബ്ദം കേട്ടിട്ട് അവിടെ നമ്മൾ ഉച്ചത്തിൽ ആക്രോശിക്കുകയായിരിക്കും. ഓട് പശു എന്ന് പറഞ്ഞു. ആ ശബ്ദം എന്ത് ചെയ്യുന്നു? പ്രതികൂല ജാതി. പ്രതികൂലമായി അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തതോ നിവർത്തന്തേ, അവിടെ നിന്നും പിന്തിരിയുന്നു. അപ്പൊ ഇതും ജ്ഞാനിയുമായിട്ട് എന്താണ് പറയുന്നു? സ്വാമിയുടെ അടുത്ത് പൂമാലയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ തലകുനിച്ചു കൊടുക്കും, കുറുകുടിയായിട്ട് ചെന്നു കഴിഞ്ഞാൽ തടി രക്ഷിക്കാൻ നോക്കും. ജ്ഞാനിയെ സംബന്ധിച്ചും വ്യത്യാസമൊന്നുമില്ല. ബഹുമാനത്തോടുകൂടി ചെന്നു കഴിഞ്ഞാൽ സ്വാമി എന്ത് ചെയ്യും? അതിനനുസരിച്ച് നിൽക്കും. അടിയാണ് വരുന്നതെന്ന് കണ്ടാൽ രക്ഷപ്പെടാനേ നോക്കും, തടി രക്ഷിച്ച്. അപ്പൊ അനുകൂലേ ജാതേ പറയുന്നു, പ്രതികൂലേ ജാതേ, പശു തനിക്ക് പ്രതികൂലമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തതോ നിവർത്തന്തേ, അവിടെ നിന്നും നിവർത്തിക്കുന്നു എന്നുവെച്ചാൽ പിന്തിരിയുന്നു. അനുകൂലേച്ച പ്രവർത്തന്തേ, അനുകൂലമാണെങ്കിൽ പ്രവർത്തിക്കുന്നു. ഞാനും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നർത്ഥം. വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു, അപ്പോൾ നല്ല കുറച്ച് ചൂട് കൂട്ടി കൊടുക്കുക ഞാനിക്ക്, ചായ കുറച്ച് കൂടുതൽ തിളപ്പിച്ചു കൊടുക്കുക. കുടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, മാറ്റിവെക്കും. പ്രതികൂലമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ കഴിക്കത്തില്ല. അനുകൂലമാണ് കഴിക്കാൻ പറ്റിയ പരുവമാണ് എന്ന് കണ്ടുകഴിഞ്ഞാലേ കഴിക്കത്തുള്ളൂ. അപ്പൊ ജ്ഞാനിയാണ്, അതുകൊണ്ട് തീയൂടെ വിഴുങ്ങാമെന്ന് വിചാരിക്കും ഏതെങ്കിലും ജ്ഞാനി. നടക്കത്തില്ല, സാധ്യമല്ല. അനുകൂലമായാലേ പ്രവർത്തിക്കത്തുള്ളൂ. ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിയത്തില്ലേ ഇത് കഴിക്കത്തക്കതാണ്, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്. വയറ് കേടാകുന്ന സാധനം ജ്ഞാനിയാണെന്ന് വിചാരിച്ച് കഴിക്കാൻ ബാധ്യസ്ഥനാകും. അപ്പം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും സാധനം തരുമ്പോൾ ചിലപ്പോൾ കഴിച്ചെന്ന് വരും. കാരണം സമചിത്തത വേണമല്ലോ ജ്ഞാനിക്ക്. ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ജ്ഞാനിയല്ലെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ബഹുമാനം എല്ലാം കുറഞ്ഞു പോകും. അതുകൊണ്ട് എന്തായാലും ഇത് കഴിച്ചേക്കാം. വയറ്റിന് അസുഖം ഉണ്ടായാലും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കണ്ടാൽ തന്നാലും കഴിച്ചെന്നിരിക്കും. ഞാൻ കഴിക്കാത്ത സാധനം അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ജ്ഞാനിയാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ജ്ഞാനികളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ശരിക്കുള്ള ജ്ഞാനിയാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അനിഷ്ടമായതിനെ സ്വീകരിച്ചെന്ന് വരും. അത് കാരണം നമുക്കവിടെ ജ്ഞാനിയാകണം. ഇത് ജ്ഞാനിയായിക്കഴിഞ്ഞാലിനെ കുറിച്ച് പറയുകയാണ്. പ്രതികൂലമായി കണ്ടു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? അതിന് നിവർത്തിക്കും. നിവർത്തിച്ചേ പറ്റൂ. സഹജമായ പ്രവൃത്തി അതാണ്. ഒരു ജ്ഞാനിയും തല്ലുകൊണ്ട് വശം കെടാൻ ആരും തയ്യാറാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പശുവിനെ പോലെ തന്നെ പശുവിന്റെ നേരെ വടിയുമായി വിള തിന്നുന്ന പശുവിനെ നേരെ ചെന്നു കഴിഞ്ഞാൽ പശു ഓടും. തത്വ നിവർത്തന്തേ, അനുകൂലേജ പ്രവർത്തന്തേ, അനുകൂലമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നു. അതായത് കയ്യിൽ പുല്ലുമെടുത്ത് വെള്ളവും കൊണ്ട് പശുവിന്റെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് പതുക്കെ അടുത്തേക്ക് വരുന്നു. കാരണം അതിനറിയാം ഈ മനുഷ്യന് എന്നോട് സ്നേഹമുണ്ട്, ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കത്തില്ല, അനുകൂലമാണെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ അടുത്തേക്ക് വരുന്നു. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനിയും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനുകൂലമായിടത്ത് പ്രവർത്തിക്കുന്നു, എല്ലാ വ്യവഹാരങ്ങളിലും അനുകൂലമായി സ്വീകരിക്കുന്നു, പ്രതികൂലമായതിനെ തള്ളിക്കളയുന്നു. പ്രതികൂലമായതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് തന്നെ പറയുന്നു, യഥാ ദണ്ഡ ഉദ്യതകരം, ദണ്ഡം ഉയർത്തിപ്പിടിച്ച കൈയോടുകൂടിയവൻ, അതായത് പശുവിനെ അടിക്കാൻ വടിയും എടുത്തുകൊണ്ട് വരുന്നവനാണ് ദണ്ഡ ഉദ്യതകരം പുരുഷൻ മനുഷ്യനെ. അഭിമുഖം ഉപലഭ്യ മാം ഹന്തും അയം ഇച്ഛതീരി പലായുതും ആരഭന്തേ ഹരിത തൃണ പൂർണ പാണിം ഉപലഭ്യ. പായില്ല, പാവിട്ട് പോയിരിക്കുകയാണ്. ഉപലഭ്യ, ഒരു മകാരം കൂടുതൽ വന്നിട്ടുണ്ട്. തം പ്രതി അഭിമുഖി ഭവന്തി. ഇവിടെ മൃഗത്തെക്കുറിച്ച് പറയുകയാണ്. പശുവിന് ഉദാഹരണമായിട്ടെടുക്കാം. ദണ്ഡ ഉദ്യതകരം, ഉയർത്തിപ്പിടിച്ച വടിയോടുകൂടിയവനെ പുരുഷൻ, അങ്ങനെയുള്ള മനുഷ്യനെ അഭിമുഖം നേരെ ഉപലഭ്യ കണ്ടിട്ട് പശു. മാം ഹന്തും, എന്നെ കൊല്ലുന്നതിന് അയം ഇച്ഛരീതി, ഇവൻ ആഗ്രഹിക്കുന്നു, ഇവൻ എന്നെ കൊല്ലാൻ ഒരുമ്പെടുകയാണ് എന്ന് കണ്ടിട്ട് പലായുധമാരഭന്തയെ, ഓടാൻ തുടങ്ങുന്നു പശു. വടിയും എടുത്തുകൊണ്ട് അതിന്റെ നേരെ ചെന്നു കഴിഞ്ഞാൽ അത് ഓടാൻ തുടങ്ങുന്നു. ഇനി മറിച്ചാണെങ്കിലോ, ഹരിത തൃണ പൂർണ പാണിയും, ഹരിത തൃണം പച്ചപ്പുല്ല്, പൂർണ പാണിയും നിറഞ്ഞ കൈയോടുകൂടിയവനെ, അതായത് കയ്യിൽ പുല്ലോടുകൂടിയവനെ ഉപലഭ്യ കണ്ടിട്ട് തം പ്രതി അവന് നേരെ അഭിമുഖീഭവന്തി നേരിട്ട് ചെല്ലുന്നു, അവനെ അഭിമുഖീകരിക്കുന്നു വെച്ചാൽ അവന് നേരെ ചെല്ലുന്നു എന്നർത്ഥം. ഇതാണ് പശുവിൽ സംഭവിക്കുന്നത്, മൃഗങ്ങളിൽ സംഭവിക്കുന്ന ഇതാണ്. ചുരുക്കത്തിൽ അനുകൂലമായതിനെ അനുകൂലിക്കുന്നു, പ്രതികൂലമായതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇതാണ് സാധാരണ മൃഗങ്ങൾ ചെയ്യുന്നത്. വ്യവഹാര മര്യാദ അതാണ്, വ്യവഹാര നിയമം എന്ന് പറയാം. പ്രവൃത്തിയുടെ നിയമം അതാണ്, ചേതനന്റെ പ്രവൃത്തിയുടെ നിയമം അതാണ്. ഇങ്ങനെ അല്ലാതെയും പ്രവർത്തിക്കുമല്ലോ ചിലര് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. ആരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ചോദിച്ചതുപോലെ, തലയ്ക്ക് സുഖമില്ലാത്തവര് അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെന്ന് കയറും, മാലയിടാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കളയും, തിരിച്ച് സംഭവിക്കാമല്ലോ എന്ന് ചോദിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം എന്ന് പറയുന്നത് ബുദ്ധിക്ക് സ്ഥിരതയുള്ളവരെ കുറിച്ചാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരരുത്, അതിവിടെ വിഷയമല്ല. സാധാരണ സാമാന്യ ബുദ്ധി ഉള്ളവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജ്ഞാനിയാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ പോലെ പ്രവർത്തിക്കേണ്ടി വരും, അതിന് സമമായി പോകും. അതുകൊണ്ട് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ളവരെ കുറിച്ച് പറയുകയാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അനുകൂലമായി കണ്ടാൽ അവർ സമീപിക്കുന്നു, പ്രതികൂലമായി കണ്ടാൽ നിവർത്തിക്കുന്നു. മൃഗങ്ങൾ പോലും ഏവം പുരുഷ അഭി വിത്പന്ന ചിത്താഹ ക്രൂരദൃഷ്ടീൻ ആക്രോശത ഖഡ്ഗ ഉദ്യതകരാൻ ബലവത ഉപലഭ്യ തതോ നിവർത്തന്തേ തദ്വിപരീതാൻ പ്രതി പ്രവർത്തന്തേ. ഏവം അതുപോലെ തന്നെ പുരുഷാപി മനുഷ്യരും വിത്പന്ന ചിത്താഹ വിവേകികൾ ജ്ഞാനികൾ, വിത്പന്ന ചിത്തന്മാർ, വിത്പത്തി എന്ന് വെച്ചാൽ വിവേകം ജ്ഞാനം, വിത്പന്ന ചിത്താഹ ജ്ഞാനമുള്ളവർ പുരുഷന്മാരും ജ്ഞാനമുള്ളവരും, അവരും എന്ത് ചെയ്യുന്നു? ക്രൂരദൃഷ്ടീൻ എതിരെ ഒരുവനെ കാണുകയാണ്, അവന്റെ ക്രൂരദൃഷ്ടിയാണ് അവൻ തന്നെ സമീപിക്കുന്നത്, കാലുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. അവന്റെ കണ്ണു കണ്ടാൽ അറിയാം എന്താണ്, കാല് വലിക്കാനാണെന്ന് മനസ്സിലാകുന്നു. ക്രൂരദൃഷ്ടീൻ ക്രൂരമായ ദൃഷ്ടിയാണ്. ആക്രോശത ആക്രോശിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. ഖഡ്ഗ ഉദ്യതകരാൻ കയ്യിൽ ഉയർത്തി പിടിച്ച വാളുകൊണ്ട്. ബലവതഹ തന്നെക്കാളും ബലമുള്ളവനുമാണ്, കാരണം തന്നെക്കാൾ ബലം കുറഞ്ഞവനാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഏറ്റുമുട്ടാൻ ഞാനും വിചാരിച്ചെന്നിരിക്കും. പക്ഷെ തന്നെക്കാളും ബലമുള്ളവനാണെന്ന് കണ്ടാൽ ഏറ്റുമുട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചെന്ത് ചെയ്തു? ഉപലഭ്യ കണ്ടിട്ട്. ഖഡ്ഗ ഉദ്യതകരാൻ ബലവത ബലമുള്ളവനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? തതോ നിവർത്തന്തി പതുക്കെ പിൻവാങ്ങുന്നു, ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നില്ല. തദ് വിപരീതാൻ പ്രതി ഇതിന് നേരെ വിപരീതമായിട്ട്, കയ്യിൽ പുഷ്പമാലയുണ്ട്, മുഖത്തൊരു മന്ദസ്മിതമുണ്ട്, തൊഴുത് കയ്യൊക്കെ തൊഴുതിട്ടുണ്ട്, സ്വാമിയെ വശത്താക്കാൻ വരികയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? തദ് വിപരീതാൻ പ്രതി പ്രവർത്തന്തി പ്രവർത്തിക്കുന്നു, അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു എന്നാണ്. ഇത് സാധാരണ കാണുന്ന ഒരു പ്രവൃത്തിയാണ്. അതഹ സമാന പശ്വാദിഭി പുരുഷാണാം പ്രമാണ പ്രമേയ വ്യവഹാര. അതഹ ഇതുകൊണ്ടെന്താണ്? സമാന സമാനമാണ്, തുല്യമാണ്. എന്താണ്? പശ്വാദിഭി മൃഗങ്ങൾക്ക് തുല്യമാണ് പുരുഷാണാം, പുരുഷൻ എന്ന് വെച്ചാൽ വിവേക പുരുഷാണാം അഭി വിവേകിനാം അഭി വിവേകികൾക്കും പ്രമാണ പ്രമേയ വ്യവഹാര, പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളെല്ലാം തുല്യമാണ്. പശ്വാദീനാം ച പ്രസിദ്ധോ അവിവേക പുരസ്സര പ്രത്യക്ഷാദി വ്യവഹാര തത്സാമാന്യ ദർശനാത് വിത്പത്തി മതാം അഭിപുരുഷാണാം പ്രത്യക്ഷാദി വ്യവഹാര തത്കാല സമാന ഇതി നിശ്ചീയതേ. അതഹ സമാന അതുകൊണ്ടെന്നാണ്? തുല്യമാണ്. പശ്വാദിഭി പുരുഷാണാം പശുവാദികൾക്കും മൃഗങ്ങൾക്കും തുല്യമാണ് മനുഷ്യരുടെ പ്രമാണ പ്രമേയ വ്യവഹാര, പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ പ്രവൃത്തി എന്ന് പറയുന്നതെല്ലാം അതാണ്, പ്രമാണ പ്രമേയ പ്രവൃത്തികളാണ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. ഈ പ്രവൃത്തികൾ പശ്വാദീനാഞ്ച പ്രസിദ്ധോ അവിവേക പുരസ്സര, പശ്വാദികൾക്ക് ഉള്ള ഈ പ്രവൃത്തികൾ അവിവേകം കാരണമായിട്ടാണ്, അവിവേകം കൊണ്ടാണ് അവ അങ്ങനെ പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് വിവേകമൊന്നുമില്ല, സഹജമായി അവ പ്രവർത്തിക്കുന്നു. അവിവേക പുരസ്സരം എന്ന് വെച്ചാൽ സഹജമായി അത് പ്രവർത്തിക്കുന്നു. മൃഗങ്ങൾ സഹജമായി പ്രവർത്തിക്കുന്നു, തന്നെ അടിക്കാൻ വരുന്നവനെ കാണുമ്പോൾ ഓടുന്നു, തന്നെ സംരക്ഷിക്കാൻ വരുന്നവനെ കാണുമ്പോൾ അടുക്കുന്നു. ഇത് സഹജ പ്രവൃത്തി, അതാണ് അവിവേക പരിസരം എന്ന് പറഞ്ഞത്. പ്രത്യക്ഷാദി വ്യവഹാര, അവയ്ക്കും പ്രത്യക്ഷം അനുമാനം, പശുക്കളും അനുമാനിക്കുന്നുണ്ട്. അതായത് കയ്യിൽ പുല്ല് കാണുമ്പോൾ അത് അനുമാനിക്കുന്നു, ഇതാ ഈ പുല്ല് എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവരികയാണ്, അതോടെ അനുമാനിക്കുന്നു ഈ പുല്ല് എനിക്ക് തരുന്നു, ഞാൻ ഈ പുല്ലുടനെ ഭക്ഷിക്കും. അനുമാനിക്കാൻ പശുക്കൾക്കും കഴിയും. അപ്പോൾ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ ശബ്ദം ഞാനും അതിനുമുണ്ട്. നമ്മളതിനെ വിളിക്കുമ്പോൾ അതിന് ബോധമുണ്ടാകുന്നു, ഇതന്നെ ആഹാരം തരാൻ വേണ്ടി വിളിക്കുകയാണ്. ഇപ്പൊ ശബ്ദത്തിന് ശബ്ദം ഞാനും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം പ്രമാണ വ്യവഹാരങ്ങൾ പശുക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. തത് സാമാന്യ ദർശനാത് വിത്പത്തി മതാമപി പുരുഷാണാം, വിത്പത്തി മതാമപി പുരുഷാണാം, വിത്പത്തിയുള്ള പുരുഷന്മാർക്കും ജ്ഞാനികൾക്കും തത് സാമാന്യ ദർശനാത്, അതിന് തുല്യമായി കാണുന്നത് കൊണ്ട്, അതിന് സമാനത കാണുന്നത് കൊണ്ട്, മൃഗങ്ങളുടെ വ്യവഹാരത്തിന്റെ തുല്യത ജ്ഞാനികളിലും കാണുന്നത് കൊണ്ട്, പ്രത്യക്ഷാദി വ്യവഹാര പ്രത്യക്ഷാദി പ്രവൃത്തികൾ തത്കാല ആ വ്യവഹാരകാലത്തിൽ സമാന ഇതി നിശ്ചയതി, സമാനമാണെന്നിവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ യാതൊരു സംശയവുമില്ല എന്നർത്ഥം. അപ്പൊ ജ്ഞാനികളുടെ വ്യവഹാരവും മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് തുല്യം തന്നെയാണ് എന്നിവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ സംശയമൊന്നുമില്ല, മൃഗങ്ങൾക്ക് തുല്യമാണ് വ്യവഹാരത്തിന്റെ കാര്യത്തിൽ ജ്ഞാനികളും എന്നാണ്. അത് നിശ്ചയമായിട്ട് പറയുകയാണ്, അതിൽ ഏതെങ്കിലും സംശയമായിട്ട് പറയുന്നതല്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം വരും. ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയം, അന്ധകരണവൃത്തി, അതായത് പ്രമാണം പ്രമേയം പ്രമാതാവെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമേയമായിരിക്കുന്നു വസ്തുക്കൾ, അറിവിന് വിഷയമായിരിക്കുന്നതിനാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ അന്ധകരണവൃത്തികൾ പ്രമേയമാകുമ്പോൾ അവിടെ ആ അന്ധകരണവൃത്തികളെ അറിയുന്ന പ്രമാതാവ് ആരാണ് എന്നാണ്. അന്ധകരണവൃത്തികളെ ഒരിക്കലും പ്രമേയം എന്ന് പറയാറില്ല, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്ധകരണവൃത്തികൾ പ്രമേയം അല്ല. പ്രമേയം എന്ന് പറയുന്നത് എന്തിനാണ്? പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. പ്രമ ആർക്കാ ഉണ്ടാകുന്നത്? പ്രമാതാവിന്. പ്രമാതാവിന്റെ അറിവിന് വിഷയമായിരിക്കുന്നതാണ് പ്രമേയം. അന്ധകരണവൃത്തികൾ പ്രമാതാവിന്റെ അറിവിന് വിഷയമാകുന്നില്ല എന്നാണ് അദ്വൈത സിദ്ധാന്തം. അതെന്താണ് അങ്ങനെ പറയുന്നത്? ചക്ഷുരിന്ദ്രിയം അത് സൂക്ഷ്മമാണ്. ആ ഇന്ദ്രിയത്തിന് ഒരിക്കലും ആ ഇന്ദ്രിയത്തെ കാണാൻ കഴിയുന്നില്ല, ആ സൂക്ഷ്മമായതുകൊണ്ട്. ഇന്ദ്രിയത്തെ മാത്രമല്ല, ഇന്ദ്രിയത്തോട് അടുത്തിരിക്കുന്ന വസ്തുക്കളെ പോലും കാണാൻ കഴിയുന്നില്ല. അഞ്ജനത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല.

പ്രമ, അതിനൊരു പ്രമാതാവ്, അതിനെ കുറിച്ച് ആ പ്രമയ്ക്ക് പിന്നെ വേറൊരു പ്രമ, അതിന് പ്രമാതാവ്, ഇങ്ങനെ പോകും. ഇതിന് അനവസ്ഥാ ദോഷം എന്ന് പറയും. അതായത് ഒരിടത്തും എത്തിച്ചേരത്തില്ല എന്നുവെച്ചാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അതിനാണ് അനവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ അന്ധകരണ വൃത്തികളെയൊക്കെ അറിയുന്ന എന്താണ്? സുഖദുഃഖാദികളെയൊക്കെ അറിയുന്ന എന്താണ്? ഈ അന്ധകരണത്തിനും സാക്ഷിയായിരിക്കുന്ന ചൈതന്യം, സാക്ഷി ചൈതന്യം, അതാണ് ഇതിനെയെല്ലാം അന്ധകരണം ഉൾപ്പെടെ, അതായത് യോഗ്യമായ പദാർത്ഥങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെയെല്ലാം. അന്ധകരണം പൂർണ്ണമായും പ്രത്യക്ഷയോഗ്യമല്ല, അനുഭവയോഗ്യമല്ല. അന്ധകരണത്തിന്റെ ധർമ്മങ്ങളെല്ലാം അനുഭവയോഗ്യമല്ല. അന്ധകരണത്തിൽ അനുഭവയോഗ്യമായി അല്ലെങ്കിൽ നമ്മൾ എന്തിനെയെല്ലാം അറിയുന്നുണ്ടോ അതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷി ചൈതന്യമാണ്. സാക്ഷി ചൈതന്യത്തിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അതിനെ സാധാരണ പ്രമ അല്ലെങ്കിൽ അതിനെ പ്രമേയം എന്ന് പറയാറില്ല. അതിന് പറയുന്ന എന്താണ്? സാക്ഷിഭാസ്യം എന്ന് പറയുന്നു. സാക്ഷിയാൽ, സാക്ഷി ചൈതന്യത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ പ്രമാതാവ് ആര് എന്ന് ചോദിക്കേണ്ട, അവിടെ പ്രമാതാവില്ല, സാക്ഷിയാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. സാക്ഷിയാൽ പ്രകാശിപ്പിക്കുന്നതാണ്, അതിന് സ്വയം അതിനെ അപരോക്ഷ സ്വരൂപത്തിൽ പ്രകാശിക്കുന്ന ആ ചൈതന്യം, അതായത് സാക്ഷി ചൈതന്യം എന്ന് പറയുന്നു. അതാണ് ഇതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നത്. പ്രമാതാവും സാക്ഷിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നപ്പോൾ സംശയം ഉണ്ടാവും. ഈ അന്ധകരണം, ഈ ആത്മചൈതന്യം അന്ധകരണത്തോട് വ്യാപിച്ചിരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞു അന്ധകരണം അതിന് വിശേഷണമായിരിക്കുമ്പോൾ ആത്മചൈതന്യത്തിന് പ്രമാതാവ് എന്ന രീതിയിൽ മനസ്സിലാക്കും. അതായത് ഈ പ്രമാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആത്മചൈതന്യത്തെയും അന്ധകരണത്തെയും നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇരിക്കുന്നു. അതിനാണ് വിശേഷണമെന്ന് പറയുന്നത്. സാറിന് ഒരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ദണ്ഡ് കയ്യിലുള്ള മനുഷ്യനെ ദണ്ഡി എന്ന് പറയുന്നു. ദണ്ഡി എന്ന് പറഞ്ഞാൽ ദണ്ഡുള്ളവനെന്ന് അർത്ഥം. ഇപ്പൊ ദണ്ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ദണ്ഡിയിൽ നിന്ന് ദണ്ഡിനെ മാറ്റിവെച്ചിട്ട് ദണ്ഡിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ദണ്ഡിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദണ്ഡ് കൂടെ വരും, ദണ്ഡിനോട് ചേർന്നേ ഉള്ളൂ ദണ്ഡി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ആ പുരുഷന്റെ വ്യക്തിയുടെ വിശേഷണമാണ് ദണ്ഡ്. വ്യക്തിയുടെ വിശേഷണമായിരിക്കുന്ന അതിനെ മാറ്റിവെച്ചിട്ട് പിന്നെ നമുക്ക് ആ വിശിഷ്ട വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ദണ്ഡി എന്ന് പറയുമ്പോൾ ദണ്ഡെന്ന് പറയുന്ന വിശേഷണം, ആ വ്യക്തി, ആ ദണ്ഡ് കയ്യിലിരിക്കുന്ന വ്യക്തിയെ വിശേഷി എന്ന് പറയും. ദണ്ഡോടുകൂടിയ വ്യക്തിയെ വിശിഷ്ട വ്യക്തി എന്ന് പറയും. വിശേഷണം, വിശേഷ്യം, വിശിഷ്ടം, ഇത് ശാസ്ത്രത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. ദണ്ഡ് വിശേഷണം, ദണ്ഡ് പിടിച്ചിരിക്കുന്ന വ്യക്തി വിശേഷ്യം, രണ്ടും കൂടെ ചേരുമ്പോൾ വിശിഷ്ടം ആയി. അപ്പോൾ വിശിഷ്ട വ്യക്തി എന്ന് പറയും. അപ്പോൾ വിശേഷണത്തെ വിട്ടിട്ട് വിശിഷ്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കേവല വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ദണ്ഡിന്റെ ആവശ്യം അത് വിടാം. പക്ഷേ വിശിഷ്ട വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വിശേഷണം കൂടി കടന്നു വരും നമ്മുടെ ചിന്തയിൽ. അതുപോലെ ഈ അന്ധകരണം ആത്മചൈതന്യത്തിന് വിശേഷണമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയ ഭാഷയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ. അതായത് ഈ ശാസ്ത്ര ചർച്ചയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അധ്യാത്മശാസ്ത്രം തന്നെ ഓരോ ദാർശനികന്മാരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കുന്നത്. നൈയായികന്മാരോട് അദ്വൈതം പറയുമ്പോൾ ന്യായഭാഷയിൽ പറയും. ആ ഭാഷയിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. അതാണ് അദ്വൈത സിദ്ധിയും മറ്റും ആ ഭാഷയിലാണ് പറയുന്നത്. താർക്കികന്മാരോട് അദ്വൈതം പറയുകയാണ്, അപ്പോൾ ആ ഭാഷ സ്വഭാവമായിട്ടും വരും, എന്നാലേ ആ ചർച്ച ശരിയാകത്തുള്ളൂ. മീമാംസകരോട് അത് പറയേണ്ടി വരുമ്പം അവരുടെ ഭാഷയിൽ പറയും. അതാണ് ഇതിന്റെ ഭാമതിയിലും മറ്റും അങ്ങനെ പറയും. അത് മീമാംസയുടെ ഭാഷയാണ് അവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഭാമതി, അതിന്റെ വ്യാഖ്യാനങ്ങളിലെല്ലാം മീമാംസയുടെ ഭാഷയാണ്. കാരണം മീമാംസകർ അത് ചർച്ച ചെയ്യുമ്പോൾ ആ ഭാഷ ഉപയോഗിക്കും. അപ്പയ്യാദീക്ഷിതർ, പരിമള വ്യാഖ്യാനവും മറ്റും എഴുതിയ അവരെല്ലാം വലിയ മീമാംസകരാണ്, പൂർവ്വമീമാംസ. അതുകൊണ്ട് ആ ഭാഷയിലൂടെയായിരിക്കും അവർ ആ കാര്യങ്ങൾ പറയുന്നത്. അത് കേൾക്കുന്നവനും മനസ്സിലാകുന്ന ഭാഷ അതിൽ പറയും. സാധാരണ മനുഷ്യരോട് പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറയും. അതാണ് പുരാണങ്ങളിലും മറ്റും സാധാരണ ഭാഷ ഉപയോഗിക്കുന്നത്. ഈ ദാർശനിക ശാസ്ത്രീയ ഭാഷകൾ ഉപയോഗിക്കാതെ സാധാരണ ഭാഷയിൽ പറയുന്നു ഇതേ തത്വത്തെ തന്നെ. അതുപോലെ ഇവിടെ വിശേഷണം, വിശേഷം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ശാസ്ത്രീയ ഭാഷയാണ്. അപ്പോൾ അതിന് ഈ രീതിയിലാണ് അത് മനസ്സിലാക്കാൻ അവിടെ ശ്രമിക്കുന്നത്. അന്ധകരണം ആ ചൈതന്യത്തിന്റെ വിശേഷണമായിരിക്കുന്നു. അപ്പോൾ ആ വിശേഷണത്തെ വിട്ടിട്ട് ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പ്രമാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശേഷണമെന്ന് നമ്മൾ പറയുന്ന അന്ധകരണത്തെ വിട്ടിട്ട് ആ ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെങ്കിൽ അവിടെ ആ ചൈതന്യത്തിന് സാക്ഷി എന്ന് പറയും. അപ്പോൾ ചൈതന്യം സാക്ഷിയായിരിക്കുമ്പോൾ അന്ധകരണത്തിന് പറയുന്ന പേര് വിശേഷണമെന്നല്ല, അവിടെ ഉപാധി എന്ന് പറയും. ഉപാധി എന്ന് പറയും. ഉപാധി എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? നമ്മൾ ഈ അധ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്യാസത്തെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങൾക്ക്

0: വാക്ക് ശബ്ദം പ്രവൃത്തിക്കെല്ലാം വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ അന്ധകരണം എന്ന് പറയുന്ന വസ്തു, അതായത് കേവലമായ അസംഗമായിരിക്കുന്ന ആത്മാവിനൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഈ അന്ധകരണമെന്ന് പറയുന്ന ഈ വസ്തു, ഈ വസ്തുവിനെ അവിടെ ആ ചൈതന്യത്തിൽ നിന്നും മാറ്റിവെച്ചു ചിന്തിക്കുമ്പോൾ അതിന് ഉപാധി എന്ന് പറയുന്നു. അപ്പോൾ ആ ചൈതന്യം സാക്ഷി എന്നതിനെ വിളിക്കുന്നു. അതതിന്റെ സമീപത്തിലുണ്ട്, പക്ഷെ അതിനൊന്നും അകന്നു നീക്കുന്നു. അസംഗമായിരിക്കുന്ന ആത്മാവിൽ നിന്നും അത് അകന്നു നീക്കുന്നു. അപ്പോൾ അത് ഉപാധിയായി. അസംഗമായ ആത്മാവിനോട് അത് ചേർന്ന് നീക്കുന്നു, വേർതിരിക്കാൻ വയ്യാ ചേർന്നിരിക്കുന്നു. അപ്പോൾ അതതിന്റെ വിശേഷമായി. അപ്പോൾ അത് പ്രമാദമായി. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ ആത്മചൈതന്യം തന്നെ അഹങ്കാരിയാകുന്നു. അഹം അത് തന്നെ ജീവനെന്ന് അതിനെ പറയുന്നു. അത് തന്നെ അന്ധകരണത്തോട് ചേർന്ന് നീക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് പറയുന്നു. അത് തന്നെ അന്ധകരണത്തിന്റെ സാന്നിധ്യത്തിൽ അന്ധകരണത്തിൽ നിന്നും വിട്ടു നീക്കുമ്പോൾ അതിനെ സാക്ഷി എന്ന് പറയുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ അന്ധകരണം ഉപാധിയായിരിക്കുന്നു, ഇതിനെ സാക്ഷി എന്ന് പറയുന്നു. സാക്ഷാത് ദ്രഷ്ടരി സജ്ഞായ, സാക്ഷാത് ദൃഷ്ടാവായിരിക്കുന്നു എന്നാണ് പാണിനി അതിന് പറയുന്നത്. സാക്ഷിക്ക് സാക്ഷാത് ദൃഷ്ടാവായിരിക്കുന്നു, അത് പ്രത്യക്ഷ ദൃഷ്ടാവായിരിക്കുന്നു സാക്ഷി. അപ്പൊ അന്ധകരണം ഉപാധിയായിരിക്കുന്നു. അന്ധകരണം തന്നെ അതിന് വിശേഷണമായി വരുമ്പോൾ, ചേർന്ന് വരുമ്പോൾ അതിന് പ്രമാതാവ് എന്ന് പറയുന്നു എന്നാണ് അതിന്. നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി, ആത്മാവിന്റെ നിസ്സംഗതയെ മനസ്സിലാക്കാൻ വേണ്ടി ശാസ്ത്രീയമായ ഭാഷയിൽ അങ്ങനെ അതിനെ വ്യവഹരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സാക്ഷിക്ക് വിഷയമായിരിക്കുന്നു. സാക്ഷിക്ക് വിഷയമായിരിക്കുന്ന എന്താണ്? അന്ധകരണം, അതിന്റെ ധർമ്മങ്ങൾ, സുഖദുഃഖാദികൾ, ഭ്രമജ്ഞാനം, അത് സാക്ഷിക്ക് വിഷയമാണ്, പ്രമാതാവിന് വിഷയം. ഭ്രമജ്ഞാനം ഉണ്ടാകുന്നത് സാക്ഷിക്കാണ്, പ്രമാതാവിനല്ല. അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം, ഇതെല്ലാം സാക്ഷിഭാസ്യമാണ് എന്ന് നമ്മൾ ഈ ശാസ്ത്രങ്ങളിൽ നിന്ന്. അത് ഒരു അതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ആത്മാവ് നിസ്സംഗമാണ്, അസംഗമാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു ചിന്തയിൽ അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സാക്ഷിഭാവത്തെ സ്വീകരിക്കാതെയും ഇതിന്റെ നിസ്സംഗതയെ മനസ്സിലാക്കിത്തരാം. അങ്ങനെ മനസ്സിലാക്കുന്ന വഴികളും ഉണ്ട്, അത് വേറെ. ഞാൻ അടുത്ത് ചോദിക്കുന്നത്, ഈ ചോദ്യം ഇപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഈ ചോദ്യം ചോദിക്കുന്നതിൽ നമ്മൾ കക്ഷിയാണോ എന്നുള്ളത്, നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ ഒരു ഭാഗമാണോ എന്നുള്ളതാണ്. ഒരാള് മറ്റുള്ളവരെ, ഇത് നമ്മൾ ഈ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല, ദുഷ്ടനായും ശിഷ്ടനായും കാണുന്നു. ഒരു വ്യക്തി ചിലരെ നല്ലവരായി കാണുന്നു, ചിലരെ മോശമായി കാണുന്നു, എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ ചോദ്യം ചോദിച്ച വ്യക്തി അങ്ങനെ കാണുന്നുണ്ടോ, ശിഷ്ടനെയും ദുഷ്ടനെയും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവും ആൾക്കറിയാം, നമ്മളെക്കാൾ കൂടുതലായിട്ട്. ചോദിക്കേണ്ട കാര്യമില്ല, വേറൊരാളെടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഒരാളെ ഞാൻ ദുഷ്ടനായി കാണുന്നു, എന്തുകൊണ്ടാണ്? ഞാൻ ശിഷ്ടനായി കാണുന്നു, എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് തന്നെ വ്യക്തമായി അറിയാം. ഇത് വേറൊരാളെടുത്ത് ചോദിക്കേണ്ട കാര്യം എന്തോന്നു? നമുക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത ആരുടെങ്കിലും ചോദിക്കാറുണ്ടോ, എനിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലേ? ചോദിക്കാറില്ലല്ലോ. സ്വ അനുഭവത്തിന് വേറൊരാളുടെ സാക്ഷ്യം ആവശ്യമില്ല, വിശദീകരണം ആവശ്യമില്ല. ഇത് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വ്യക്തി ഇങ്ങനെയൊന്നും കാണാത്തയാളാണെങ്കിൽ ഇങ്ങനൊരു ചോദ്യവും വരത്തില്ല. ശിഷ്ടനെയും ദുഷ്ടനെയൊന്നും കാണാത്തയാളാണ്, അങ്ങനെ ഒരു കാര്യമേ ആളിന് പരിചയമേ ഇല്ല. ശിഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും തിരിച്ചറിയാത്ത ആളാണ്, അവനെ ഇങ്ങനൊരു ചോദ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചയാളും ഇതിലൊരു കക്ഷിയാണ്. അപ്പോൾ ഇതിന്റെ മറുപടി ഈ ആൾ എന്നെ ഇവിടെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് വിശദീകരിക്കേണ്ടതാണ്. വാസ്തവ എന്നെ ഒരു കരുവാക്കേണ്ട കാര്യം ഈ കാര്യത്തിൽ ഇല്ല, അത് തൽക്കാലം വേണ്ട. പക്ഷെ അതാണ് വാസ്തവത്തിൽ അതാണ്. അപ്പൊ നമ്മൾ ചോദിക്കണം, ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ ആനയും കൊണ്ടുപോകുന്നവന്റെ അടുത്ത് ആനയിങ്ങ് തരുമോ എന്ന് ചോദിക്കുന്നതിന് നഷ്ടമൊന്നുമില്ല. കിട്ടിയാലൊരു ആന, പോയാൽ ഒരു വാക്ക്. അവർ ഇവിടെ ഒരാളിരിക്കുന്നു, അവരൊരു ചോദ്യം ചോദിച്ചേക്കാം, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ചോദ്യം. ചോദ്യം ചോദിക്കുന്നതിന് ചോദ്യം അബദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ ചോദ്യം. അങ്ങനൊരു ചോദ്യം ചിന്തിക്കുമ്പോൾ ഇത് ഇതിന്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടുമെങ്കിൽ നമുക്ക് തന്നെ അറിയാം എന്താണ് ഒരാൾ ദുഷ്ടനെന്ന് നമ്മൾ കാണുന്നത്. നമുക്ക് ദുഷ്ടനാണെന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് നമ്മൾ കാണുന്നു, ശിഷ്ടനെന്നൊരാളെ എന്തുകൊണ്ട് തോന്നുന്നു, ശിഷ്ടനാണെന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ്. ഇതിന് ശാസ്ത്രമൊന്നും വേണ്ട, ഇതൊക്കെ ലൗകികമായ കാര്യങ്ങളാണ്. സാധാരണ ലൗകികമായ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ ഒന്നും ഇപ്പം നമ്മൾ ബ്രഹ്മസൂത്രവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യം ഇല്ലല്ലോ. അത് നമുക്ക് സ്വയം തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, അതാണ്. അതായത് നമ്മുടെ അനുഭവങ്ങൾ യഥാർത്ഥവും അയഥാർത്ഥവും ഉണ്ട്, അത് ശരിയാ. നമ്മുടെ അനുഭവങ്ങൾ യഥാർത്ഥവും അയഥാർത്ഥവും, അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. രണ്ടു തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകാം. അതെ, ഉണ്ടാകാം. യഥാർത്ഥമൊന്നും അയഥാർത്ഥമൊന്നുമുള്ള രണ്ടു തരത്തിലുള്ള അനുഭവത്തിൽ നിന്ന് വ്യവഹാരങ്ങളുണ്ടാകുന്നു, അതൊക്കെ സർവ്വസാധാരണമാണ്. അതെന്താ വിശേഷിച്ച്? ആ ഞാനീ പശുവും തുല്യമാണെന്നുള്ള അതിന്റെ സംശയം ആർക്കും തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. അതിപ്പോ ബ്രഹ്മസൂത്രം പഠിച്ചു പഠിച്ചൊരു ആശയക്കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചിരിക്കുകയാണ്. അതൊരു കാര്യം ചെയ്യുക, നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. എന്നെ തൽക്കാലം രക്ഷപ്പെടാൻ ഒരുക്കിയ ആ ഭാരം നമ്മളെ പ്രജ്ഞാനന്ദ സ്വാമിക്ക് ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്.
1: ഓം നമഃശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Vedasmida Shri Mukhi Asandamadavashriyam Sumatara Virtananabhinam ീശ്വരി സദാശിവസമാരംഭാംഗരാചാര്യമധ്യസ്മദാചാര്യപര്യന്താണേയുരുവരംഗരുണാനയോഗശങ്കർ ഭാഷ്യഗുരുദേവന്ദേശ്വരഗുരുരാത്മേവ്യാപ്തേഹായ ഗുരുധാർമ്മികം ഒന്നാം അധ്യായം രണ്ടാം പ്രാണ മൂന്നാം മണ്ഡലം ആന്മികം ഒന്ന് സത്രേധ ആത്മാനം വ്യാകുരുത ആദിത്യം തൃതീയം വായും തൃതീയം സ ഏഷ പ്രാണസ്ത്രേധ വിഹിത തസ്യ പ്രാചീദിക് ശിരോ അസൗച അസൗച ഈറമ്മൗ അഥാസ്യ പ്രതീചീദിക് പുച്ഛം അസൗച അസൗച സഖ്യോ ദക്ഷിണാച ഉദീചി ച പാർശ്വേ ദ്യൗഹ പൃഷ്ഠം അന്തരീക്ഷം ഉദരം യം ഉരഹ സ ഏഷു അപ്തു പ്രതിഷ്ഠിതോ യത്ര ക്വചൈതി തദേവ പ്രതിഷ്ഠതി ഇത്യേവം വിദ്വാൻ. ഇവിടെയും ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. വിരാട് രൂപത്തിലുള്ള അഗ്നി എന്ന് പറയുന്ന പ്രജാപതിയാണ്. ആ പ്രജാപതിയെ കുറിച്ചുള്ള ഉപാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൽപ്പനകളാണ്. ഉപാസനയ്ക്ക് കൽപ്പന ആവശ്യമാണ്. ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷ്യകാരൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ പ്രജാപതി എന്ത് ചെയ്തു? ത്രേധ ആത്മാനം വ്യാകുലത തന്നെ മൂന്നാക്കി. അത് പറഞ്ഞു ആദിത്യം തൃതീയം വായും തൃതീയം. അങ്ങനെ അഗ്നി വായു ആദിത്യനി മൂന്നെണ്ണത്തിനെയാണ്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റു രണ്ടിനെ അപേക്ഷിച്ച് മൂന്നാമത്തത് ഒന്ന്. അങ്ങനെ അഗ്നിയും വായുവിനെയും അപേക്ഷിച്ച് ആദിത്യൻ, ആദിത്യനെയും വായു അപേക്ഷിച്ച് അഗ്നി. അതാണ് പറയുന്നത് ആദിത്യം തൃതീയം വായും തൃതീയം. ഒന്ന് അശ്വമേധത്തിൽ അശ്വം, മറ്റൊന്ന് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഹിരണ്യഗർഭൻ, സൃഷ്ടിയിൽ വരുന്ന പ്രജാപതി, പിന്നെ വിരാട്. ഈ അശ്വത്തിൽ ഈ കൽപ്പനകളെല്ലാം നടത്തുകയാണ്. ഹിരണ്യകർ കൽപ്പന, പിന്നീട് പ്രജാപതി കൽപ്പന, വിരാട് ഭാവൻ. അശ്വത്തിൻ്റെ ഭാഗങ്ങൾ, അവയവങ്ങളെല്ലാം ഈ വിരാട് ഭാവൻ, വിരാട്ടായിട്ട്, വിരാടിൻ്റെ ഭാഗങ്ങളായിട്ട്. സാധാരണ പറയുന്ന സർവാത്മഭാവം എന്ന് പറയുന്നതിൻ്റെ ഒരു വൈദികമായ രൂപം. സ ഏഷ പ്രാണസ്ത്രേധാവിത, ആ സ്വയം അത് തന്നെ മൂന്നായി മാറി. തസ്യ പ്രാചീദിക്ശിര, ഈ കാണുന്ന അശ്വം അതിൻ്റെ ശിരസ് അതെന്താണ്? പ്രാക് ദിക്കാണ്, കിഴക്ക് ദിക്കാണ്. അസൂച അസൂച ഇർമ്മൗ, അതിൻ്റെ ഭുജങ്ങളാണ്. മറ്റു രണ്ട് കോണുകൾ ഈശാന കോണ്, ആഗ്നേയ കോണ് എന്നുള്ള ഭാഷകാരം വ്യാഖ്യാനിക്കുന്നുണ്ട്. അധാസ്യ പ്രതീചീ ദിക്, പശ്ചിമ ദിക് ആണ് അതിൻ്റെ വാല്. കാരണം രണ്ട് ഭാഗത്താണല്ലോ, കിഴക്കിന് നേരെ വിപരീതമാണ് പടിഞ്ഞാറ്. അപ്പോൾ തലയ്ക്ക് നേരെ വിപരീതമാണ് വാല്. അപ്പോൾ അങ്ങനെയുള്ള ചില സമാനതകളെ കണ്ടുകൊണ്ട് ഈ കാണുന്ന ഈ അശ്വം തന്നെയാണ് വിരാട് എന്നിങ്ങനെ ഭാവന ചെയ്യുന്നു. അസൗച അസൗച സഖ്യു, പിന്നീട് വരുന്ന രണ്ട് കോണുകൾ, അതിന് അസൗ വായുകോണ്, നിരവധി കോണ്, അതാണ് അതിൻ്റെ അശ്വത്തിൻ്റെ കാൽ തുടകൾ. ദക്ഷിണ ഉദീചി ചപ്പാർശ്യ, അതിന് രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ, ദക്ഷിണ ദിക്കും ഉത്തര ദിക്കുമാണ്. പൃഷ്ഠം പിൻഭാഗമാണോ അന്തരീക്ഷം ഉദരം? ദേഹുപൃഷ്ഠം ദേഹാണോ അതിൻ്റെ പിൻഭാഗം? അന്തരീക്ഷം ഉദരം, അന്തരീക്ഷമാണോ ഉദരം? ഉദരം വയറ് ഉള്ളുള്ള ഭാഗമാണല്ലോ, തുറന്ന ഭാഗമാണല്ലോ, അതുകൊണ്ട് അതിന് അന്തരീക്ഷത്തോട് പറയുന്നു. സയേഷ അപ്സു പ്രതിഷ്ഠിത, ജലത്തിൽ പ്രതിഷ്ഠിതമാണ്. കാരണം നേരത്തെ പറഞ്ഞു സൃഷ്ടി മുഖ്യമായ സ്ഥാനം ജലത്തിനുണ്ട്. എത്ര കൊച്ചെയ്തി തദൈവ പ്രതിഷ്ഠ ദൈവം വിദ്വാൻ. ഇങ്ങനെ ഉപാസിക്കുന്നവനും ആ പ്രതിഷ്ഠ ഉണ്ടാകുന്നു പ്രപഞ്ചത്തിൽ. വൈദികമായ ഉപാസനയുടെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഈ കീർത്തി പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതിനും പറയുന്ന സമാധാനം, ഈ ലോകത്തിൽ ആർക്കെങ്കിലും കീർത്തി പ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അസാധാരണമായിട്ട്, സാധാരണ മനുഷ്യർക്കില്ലാത്ത രീതിയിൽ ആരിലെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപാസനയുടെ ഫലമാണ്, പൂർവ്വജന്മങ്ങളുടെ ഉപാസനയുടെ ഫലമായിരിക്കും ഈ ജന്മത്തിൽ അങ്ങനെയുള്ള കീർത്തിയും മഹത്വം എല്ലാം വരുന്നത്. അങ്ങനെ പറയാൻ കാരണം കീർത്തി മഹത്വം തുടങ്ങിയ കാര്യങ്ങളൊന്നും എല്ലാം തന്നെ ഭൗതികമാണ്, അതെല്ലാം വരുന്ന ഈ ഭൗതികമായ ലോകത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആദ്യ ഭൗതികമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭൗതികമായ ഫലം അതാണ് ഉപാസനയുടെ ഫലം, അതുകൊണ്ടാണ് പറയുന്നത്. ആത്മബോധം ഒഴികെ ഉള്ള സർവ്വതും ഭൗതിക ഫലങ്ങളാണ് ഉപാസനയുടെ ഫലം. ആ ഉപാസന ഇവിടെ പറയുമ്പോൾ നമ്മൾക്കൊരു പൊരുത്തക്കേട് തോന്നും. എന്താണ് അശ്വമേധം, അതിലെ കുതിര, അവിടെ ഭാവന, ഇതൊക്കെ എന്താണ്? നമ്മെ സംബന്ധിച്ച് ഉപാസന എന്ന് പറയുന്ന ദേവത ഉപാസനയും ക്ഷേത്ര ഉപാസനയും അല്ലെങ്കിൽ വല്ല മന്ത്രതന്ത്ര ഉപാസനകളൊക്കെ നമുക്ക് വശമുണ്ട്. നമുക്കൊരു പരിചയമില്ലാത്ത ഉപാസനയാണ് ഇത് വരാൻ കാരണം. ഇത് വൈദിക കാലത്തിലെ ഉപാസന, വൈദിക സംസ്കാരത്തിനനുസരിച്ച് വൈദികർക്ക് വേണ്ടി ഉള്ള ഉപാസനയാണ്. ആ ഉപാസനകൾ അന്നത്തെ ഇതനുസരിച്ച് കർമ്മങ്ങൾക്കായിരുന്നു പ്രാധാന്യം. അതുകൊണ്ട് ആ കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകൾ ആ രീതിയിലാണ്. അതുകൊണ്ടാണ് നമുക്കതിൽ ഒരു പരിചയക്കുറവ് തോന്നുന്നത്. പക്ഷേ ഇത് അദ്വൈതത്തെ സംബന്ധിച്ചും ഭാഷ്യകാരനെ സംബന്ധിച്ചും ഈ പറയുന്നതിലൊന്നും ഉപാസന എന്നുള്ള അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, കേവല ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്. സോ അകാമ്യത ദ്വിതീയോ ആത്മാ ജായേതേതി സമനസാവാച മിഥുനം സമഭവത് അശനായ മൃത്യോ തദ്യദരേത ആസീത് സ സംവത്സരോ അഭവത് നഹ പുരാ തത സംവത്സര ആസ തം ഏതാവന്തം കാലം അഭിഭഹ യാവാൻ സംവത്സരഃ തം ഏതാവത് കാലസ്യ പരസ്ഥാദ് അസൃജത തം ജാതം അഭിവ്യദാത് അഭിവ്യദദാത് സദ്ഭാണമകരോത് സൈവ വാക് അഭവത്. സ്വ അകാമ്യത ദ്വിതീയോ മേ ആത്മാ ജായേത. ആത്മാ എന്ന് വെച്ചാൽ ഇവിടെ ശരീരം. ആ മൃത്യു മൃത്യുരൂപത്തിലുള്ള പ്രജാപതി, അത് പറഞ്ഞാൽ മൃത്യുനെ വേദമാവൃതമാസി. ആ പ്രജാപതി ആഗ്രഹിച്ചെന്താണ്? എനിക്കിനി ഒരു ശരീരം കൂടി ഉണ്ടാകണം. അതിനുവേണ്ടി എന്ത് ചെയ്ത? സ മനസ്സാ വാചം മിഥുന സമവത്. മനസ്സുകൊണ്ട് ചിന്തിച്ചു, ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? വേദത്തെ കുറിച്ച് ചിന്തിച്ചു. ഭാഷ്യകാരം പറയുന്നുണ്ട് അശ്വനായ ഹി മൃത്യു, മൃത്യുവിനൊന്നും വശന എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വേദവിഹിതമായ ആ സൃഷ്ടിക്രമത്തെ ആ പ്രജാപതി ചിന്തിച്ചു എന്നാണ്. കാരണം സൃഷ്ടി പ്രജാപതി ആണെങ്കിലും പ്രജാപതിയും കുറിച്ച് പറയുന്നത് എന്താണ്? അതൊരു ജീവനാണ് വൈദികമായി പറയുമ്പോൾ. സാധാരണ നമ്മൾ മനുഷ്യരെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ പറയുന്നത് പോലെയല്ല, അതും സൃഷ്ടമായതാണ്. അതുകൊണ്ട് അതൊരു ജീവനെന്ന് പറയും. അപ്പം അതിനും ഈ സൃഷ്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആലംബം ആവശ്യമാണ്. അപ്പോൾ അത് വേദത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ വേദം എവിടെ നിന്ന്? പൂർവ്വകൽപ്പത്തിലെ വേദം. അത് സങ്കല്പിച്ചു, സൃഷ്ടിക്ക് വേണ്ട വീര്യമുണ്ടായി. തത് എതിരേദാസി സംവത്സരഭവത്. അങ്ങനെ കാലമുണ്ടായി. അപ്പോൾ കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സൃഷ്ടി, സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടിക്ക് ശേഷം എന്നെല്ലാം പറയുമ്പോൾ തന്നെ കാലമുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കാലത്തെ കുറിച്ച് പറയുന്നത്? എന്ന് പറയുന്നത് ആ കാലമെന്ന് പറയുന്നത് ഇപ്പോൾ ദേവന്റെ കാലമല്ല, മനുഷ്യന്റെ കാലമെന്ന് പറയും. ദേവവർഷം, മനുഷ്യവർഷം, അതന്നെ പുരാണങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നുണ്ട്. സംവത്സരം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ മനുഷ്യന് ജീവന് വിഷയമായിരിക്കുന്ന സംവത്സരം പോലെയുള്ള കാര്യങ്ങൾ, അത് സൃഷ്ടിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള സംവത്സര ഭവത് അതുണ്ടായി. അത് എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത്? അതിനും ആ വിരാട് ഭാവനയ്ക്ക് വേണ്ടിയിട്ട്. കാലം ആ വിരാടാണ്. നഹപുരാത്തത് സംവത്സര അസ അതിനൊന്നും ഈ സംവത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവനെ ഉപഭോഗക്ഷമമായ ജീവന അനുഭവിക്കത്തക്ക സംവത്സരം പോലുള്ള കാലൊന്നും ഉണ്ടായിരുന്നില്ല അതിന് മുമ്പ്. തമേതാവന്ത കാലം അഭിഭാ യാമൻ സംവത്സര തമേതാവധ കലസ്യ പരസ്താ അസൃജത. അപ്പോൾ അതുവരെ ഈ ഇതെവിടെയായിരുന്നു? എല്ലാം അതിലുണ്ടായിരുന്നു. എങ്ങനെയാണോ ഗർഭസ്ഥമായ ശിശു, അതുപോലെ പ്രജാപതിയിൽ തന്നെ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനെ പുറത്തെടുത്തു. യാമൻ സംവത്സര തമേതാവധ കലസ്യ പരസ്താ അസൃജ തം ജാതം പറയുന്നു. പിന്നെ സൃഷ്ടിക്കണം, അതുകൊണ്ടത് സൃഷ്ടിച്ചു. അപ്പം അവിടെ ഒരു ജീവനുണ്ടായി. വിരാട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഭാഷ്യകാരൻ പറയും, സംവത്സര മാത്രസ്യ പരസ്താദോത്സാസ്ത്രജ സൃഷ്ടവാൻ അണ്ഡം അഭിനത്. എങ്ങനെയാണോ അണ്ഡത്തിൽ നിന്ന് പക്ഷി പുറത്തു വരുന്നതുപോലെ ഒരു ജന്മം അവിടെ ഉണ്ടായി. തം ഏവം കുമാരം ജാതം അഗ്നിം പ്രഥമ ശരീരം അശ്വനാവത്വാ മൃത്തിർ അഭിവ്യാദത മുഖവിധാരണങ്ങളും പറയുന്നു. അവിടെ മുതൽ പുതിയൊരു സൃഷ്ടി. ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്തായി? വിശപ്പുള്ള സൃഷ്ടി അങ്ങനെ ഉണ്ടായി. സർവത്തെയും ഭക്ഷിക്കുന്ന യോഗ്യമായൊരു സൃഷ്ടി ഉണ്ടായി. ആ സൃഷ്ടി സജ കുമാരോ ഭീത, സൃഷ്ടിക്കപ്പെട്ട ആ ജീവൻ വിശപ്പുണ്ടായി, ഭയമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ആ ശബ്ദത്തിൽ നിന്ന് വാക്കുണ്ടായി. ഇത്തരത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു ഭാവന, ഒരു കൽപ്പന. ആ സൃഷ്ടി എന്താണെന്ന് വാസ്തവത്തിൽ അറിഞ്ഞിട്ട് വസ്തുനിഷ്ഠമായി വിശദീകരിക്കുന്നതല്ല. ഈ വിരാട് രൂപത്തിൽ കാണുന്ന ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടികർത്താവ് വേണം. ആ സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഭാവന. ആ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഇന്നതൊക്കെ ആകാം എന്നുള്ള തരത്തിൽ ഒരു ഭാവന. ആ ഭാവനയ്ക്ക് വേണ്ടി ഇതെല്ലാം പറയുന്നു. അങ്ങനെ ഒരു ജന്മമുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി, അതിൽ നിന്ന് വാക്കുണ്ടായി. പുരാണങ്ങളിലും മറ്റും പറയും, ബ്രഹ്മാവ് ആദ്യം ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവ് ആദ്യം ശബ്ദിച്ചു, ഓം അഥ തുടങ്ങിയ ശബ്ദങ്ങളെ സൃഷ്ടിച്ചു. അങ്ങനെ ശബ്ദമുണ്ടായി, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അതിൽ നിന്ന് സൃഷ്ടിയുണ്ടായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു മൂലരൂപം എന്നുള്ള രീതിയിൽ പറയും. അല്ല, ഈ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു? ശബ്ദിച്ചാലേ ഉണ്ടാവും. ശബ്ദിക്കണമെങ്കിൽ ആര് ശബ്ദിക്കണം? ഈ കേവലമായ പരബ്രഹ്മത്തിന് ശബ്ദിക്കാൻ കഴിയില്ല. വേദം ഉൾപ്പെടെയുള്ള ശബ്ദം അത് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ശബ്ദിക്കാൻ, ശബ്ദം പുറപ്പെടുവിക്കാൻ യോഗ്യമായ ഒരു ജീവനുണ്ടാക്കി. അത് മനുഷ്യജീവനല്ല, സൃഷ്ടിയുടെ ആദ്യം വരുന്ന ജീവൻ. അതിന് ചില ഭാഗങ്ങൾ അതിനെ പ്രജാപതി എന്ന് പറയും, ചിലയിടത്ത് ബ്രഹ്മാവെന്ന് പറയും, ചിലയിടത്ത് വിരാട് പുരുഷൻ എന്ന് പറയും, പല പേരുകളിലും പറയും ഒരു സന്ദർഭം അനുസരിച്ച്. അങ്ങനെ ഒരു ജീവനിൽ നിന്നാണ് വേദം ഉൾപ്പെടെയുള്ള മുഴുവൻ ശബ്ദവും ഉണ്ടായത്. അപ്പോൾ ശബ്ദം, ആ ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ജീവൻ, ആ ജീവന് കാരണമായിരിക്കുന്ന സൃഷ്ടികർത്താവ്, അതിനും കാരണമായിരിക്കുന്ന പരബ്രഹ്മം, അതിൻ്റെ സർവവ്യാപകത്വം, ഇതൊക്കെയാണ് ഈ ഭാവനയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ ഐക്ഷത യതിവ ഇമം അഭിമംസ്യേ കനിയോ അന്നം കരിഷ്യൈതി സതയവാച തേന ആത്മനാ ഇദം സർവം അസൃജത യദിദം കിഞ്ച രജോ യജുംഷി സാമാനിച്ഛന്താംസി യജ്ഞാൻ പ്രജാ പശൂൻ സ യദേവ അസൃജത തത് തത് അത്തും അധ്രിയത സർവം വ അതീതി തദ്ദേരതിഥിത്വം എന്നാണ്. ഞാൻ വായിച്ചപ്പോടെ ഇടയ്ക്ക് മുറിച്ചുപോയി. അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവനെ സൃഷ്ടിച്ചു, അജീവൻ ഭയന്നു, അത് വിശപ്പുണ്ടായി, അത് ശബ്ദമുണ്ടാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ആ കുമാരനെ സൃഷ്ടിച്ച, ആ ജീവനെ സൃഷ്ടിച്ച മൃത്യു ചിന്തിച്ചു, സഹിക്ഷത എന്നാണ്. എന്താണ് ചിന്തിച്ചത്? കാരണം മുമ്പ് പറഞ്ഞു മൃത്യു എന്ന് പറയുന്നത് വിശപ്പ് കൊണ്ടാണ് മൃത്യു എന്ന് പറയുന്നത്. കാരണം വിശപ്പ് കൊണ്ടാണ് മനുഷ്യൻ ഭക്ഷിക്കുന്നത്, ഭക്ഷണത്തിലാണ് ഹിംസ എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ മൃത്യുവാണ് സൃഷ്ടിച്ചത്. അപ്പോൾ മൃത്യു വിശപ്പുള്ളവനാണല്ലോ. അപ്പോൾ സൃഷ്ടിയെ കാണുമ്പോൾ അതിനെ അനുഭവിക്കുന്നതിന് ആഗ്രഹം വരും. പക്ഷേ ഇമം അഭിമംസി കനിയോ അന്യം കരിഷ്യേ, പക്ഷെ അല്പമായ ഒരു സൃഷ്ടിയെ തന്നെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം പോരാതെ വരുമല്ലോ എന്നു. ഭക്ഷണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അനുഭവം. അപ്പോൾ ജീവന് പ്രപഞ്ചത്തെ അനുഭവിക്കണം. അപ്പോൾ അനുഭവിക്കണമെങ്കിൽ അത് എത്ര വിപുലമാകുന്നോ അത്രയും അനുഭവിക്കാമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവൻ്റെ ആ ഭോക്തൃത്വ ഭാവം, ആ ഭാവത്തിലൂടെ ആ ജീവൻ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ, ജ്ഞാനകർമ്മ ഉപാസനകളിലൂടെ എല്ലാം അക്കാര്യത്തെ വിശദമാക്കാൻ വേണ്ടി പറയുന്നു. ഇതെല്ലാം ഈ പ്രപഞ്ചത്തെല്ലാം ഇങ്ങനെ നാനാരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ തന്നെ ഭോഗ്യത്തിന് വേണ്ടിയാണ്, സൃഷ്ടികർത്താവിൻ്റെ തന്നെ ഭോഗ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഭോക്താവും ഒരു ഭോഗ്യവും, ആ രീതിയിൽ പ്രപഞ്ചം വേർതിരിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭോക്താവിനെക്കുറിച്ചും ഭോഗ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെല്ലാം പറയുന്നത്. പറഞ്ഞു കനിയോ അന്യം കരിഷ്യേ, ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു സൃഷ്ടിയെ തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അല്പമായിരിക്കും. ഇതി സത്തയോ വാചാത്യന ആത്മന ഇതം സർവം അസൃജത, വാക്കുണ്ടായി, വാക്കിലൂടെ സർവത്തെയും ഇവിടെയുള്ള സർവത്തെയും പിന്നീട് സൃഷ്ടിക്കാൻ തയ്യാറായി. ജീവൻ ഈ ശബ്ദസ്പർശ രസ രൂപ ഗന്ധരൂപത്തിലുള്ള ഈ ഭോഗ്യത്തെയെല്ലാം അനുഭവിക്കുന്നു. അത് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന വളരെ വിപുലമായൊരു ഭോഗ്യ പ്രപഞ്ചത്തെയാണ്. ജീവനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ആ ബന്ധം ഭോക്തൃഭോഗ്യ ബന്ധമാണ്, അത് മുഖ്യമായിട്ടുള്ള ആ ബന്ധം. ആ കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഉപാസകനെ അറിയണമല്ലോ എന്താണ് പ്രപഞ്ചം, എന്താണ് താൻ. അതിനുവേണ്ടി ആ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. തമേവം കുമാരം ജാതമഗ്നിം പ്രഥമശരീരം വശനായാവത്വ മൃത്യു അഭിവ്യാഗത മുഖവിധാരണ കൃതവന. ഇവിടെ ഭക്ഷിക്കുന്നതിന് വായ പിളർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ കഴിക്കുക എന്നുള്ളതല്ല. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഭോഗ്യത്തിന്, അതിൻ്റെ അനുഭവത്തിന് തയ്യാറായി. അതല്പമാണ് സജകുമാരഭീത, അത് ശബ്ദമുണ്ടാക്കി എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് പോരാ എന്ന് തോന്നി സർവം അസജത. എന്താണ് എതിതം ബിഞ്ചകരിച്ചു യജുംഷി സാമാനി ഛന്ദാംസ് ഗർഗജസ്താമ രൂപത്തിലുള്ള ഈ വേദങ്ങൾ, ഛന്ദസ്സുകൾ, യജ്ഞങ്ങൾ, പ്രജകൾ, പശു പൂർണ്ണമായി അനുഭവിക്കാൻ ഇവിടെ ഒരുപാട് വസ്തുക്കളായി. എന്നിട്ട് എന്ത് ചെയ്തു? അത്തും അധ്രിയത. ഓ ശരി, ഇനി ഇതിനെ താൻ എന്താണ് സൃഷ്ടിച്ചത്? ഇതാണ് വേറൊരു തരത്തിൽ മുമ്പ് പറഞ്ഞെന്താണ് തത് സൃഷ്ടോ തദൈവ അനുപ്രാവശ്യ, സൃഷ്ടിച്ചിട്ട് സൃഷ്ടിച്ചവൻ തന്നെ അതിൽ പ്രവേശിച്ചു. ഇവിടെ വേറെ തരത്തിൽ പറയുന്നത് എന്താണോ, സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിയെ വളരെ വിപുലമാക്കിയിട്ട് ആ സൃഷ്ടിയെ അവൻ അത്താവായി, അനുഭവിക്കുന്നവനായി, അനുഭവിക്കുന്നതിന് തയ്യാറായി. സർവം മാത്തീതി തത് അതിഥേ അതിഥിത്വം അതിഥിത്വം എന്നാ. അങ്ങനെ സർവത്തെയും അദനം ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷിക്കുക, അവൻ ഭക്ഷിക്കുന്നു. അങ്ങനെ അവൻ തന്നെ ഭോക്താവായി, സൃഷ്ടാവ് തന്നെ ഭോക്താവായി എന്ന. അപ്പം അത് കൊണ്ടുവരുന്ന ഇവിടുന്ന് ഈ പ്രപഞ്ച സൃഷ്ടി അത് ഈ അല്പനായ ജീവൻ ചെയ്തതാണ്. ആ മൃത്യുവാണ് അത് ചെയ്തത്. പക്ഷെ ആ മൃത്യു തന്നെ ആ സൃഷ്ടിയെ വിപുലമാക്കിയിട്ട് അതിൻ്റെ ഭോക്താവായി മാറി. ഓരോ ജീവരൂപത്തിൽ വരുന്നു ശബ്ദസ്പർശാദികളെ അനുഭവിക്കുന്നവനായി മാറിയതും ആ മൃത്യു തന്നെയാണ്. ഇത്തരത്തിൽ പരസ്പര ബന്ധത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സൃഷ്ടികർത്താവിൻ്റെ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതെല്ലാം സൃഷ്ടിച്ചു, അതാണ് തത് അതിഥേർ അതിഥിത്വം. അവൻ്റെ ആ ഭോക്തൃത്വം എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിനു ശേഷിയുള്ള സർവജ്ഞനായിരിക്കുന്ന ആ സൃഷ്ടികർത്താവ് എങ്ങനെ ഈ കേവലം ഈ ശരീരത്തിൽ പരിച്ഛിന്നനായിരിക്കുന്ന ഭോക്താവാകും? ഇതാണല്ലോ ആർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത്. ആ പരബ്രഹ്മം തന്നെയാണ് ഈ ജീവനായിരിക്കുന്നത്, അല്ലെങ്കിൽ പരമേശ്വരൻ തന്നെയാണ് ജീവനായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതെങ്ങനെ സംഭവിക്കും? രണ്ടും രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ളതാണല്ലോ. ഒന്ന് സൃഷ്ടികർത്താവായിരിക്കുന്നു, ഒരാളിവിടെ അല്പനായ ഭോക്താവായിരിക്കുന്നു. അപ്പോൾ ആ ബന്ധത്തെ ഇവിടെ കൊണ്ടുവരികയാണ്. എന്തിന്? ജീവൻ ആ ബന്ധത്തെ ഭാവന ചെയ്യാൻ വേണ്ടി, ആ വിരാട് ഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സർവത്തെ സൃഷ്ടിച്ചു. ഇതെല്ലാം ഭക്ഷ്യകാരം പറയും കർമ്മസാധന ഭൂത. ജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത് കർമ്മത്തിലെ തുടക്കം. കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലരൂപത്തിൽ സർവത്തെയും അനുഭവിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്ത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പരിച്ചോ യജൂംഷി സാമാനി ഛന്ദാംസി, വേദം വേണം, വേദത്രയി, അതിൽ പറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിനു വേണ്ടിയുള്ള കർമ്മസാധനങ്ങൾ വേണം. അപ്പോൾ വൈദികനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദത്തിൽ പറയുന്നതാണ്. നമ്മുടെ മനസ്സിൽ കർമ്മം എന്ന് പറയുമ്പോൾ സാധാരണ പ്രവൃത്തികൾ വരും. ഭാഷകാരനിവിടെ വൈദിക കർമ്മങ്ങളെ മുഖ്യമായി പറയുന്നു. അങ്ങനെ കർമ്മങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങളെ സൃഷ്ടിച്ചു, അവൻ കർമ്മത്തെ ചെയ്തു, അവൻ തന്നെ ഈ സർവ്വ ശരീരങ്ങളിലും ഭോക്താവായിരിക്കുന്നു എന്നാണ്. സോ അകാമയത ഭൂയസ യജ്ഞേന ഭൂയോ യജേയേതി സോ അശ്രാമ്യന്ത് സ തപോ അതപ്യത തസ്യ ശ്രാന്തസ്യ തപ്തസ്യ യശോ വീര്യം ഉദക്രാമത പ്രാണാവൈ യശോ വീര്യം തത് പ്രാണേഷു ഉത്ക്രാന്തേഷു ശരീരം സ്വൈതും അധ്രിയത തസ്യ ശരീരേവ മന ആസീ. വാ പ്രജാപതി സ്വകാമയത കാമിച്ചു. എന്താണ് കാമിച്ചത്? ഭൂയസായി ഞേന ഭൂയോ യജേയ, ഞാൻ ഈ അശ്വമേധം തുടങ്ങി അതിൻ്റെ സന്ദർഭമുണ്ടോ, യജ്ഞത്തിലൂടെ ആ യജ്ഞകർമ്മത്തെ അനുഷ്ഠിക്കും. ഇവിടെയും പറഞ്ഞു വരുന്നത് എന്താണ്? കേവലം അശ്വമേധം എന്ന് പറയുന്നത് വൈദികൻ ചെയ്യുന്ന കർമ്മമാണ്. പക്ഷേ ഈ കർമ്മത്തിൻ്റെ ഉദ്ഭവം എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിൽ നിന്നാണ് സർവം ഉദ്ഭവിച്ചത്. ഇനി ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? അതും ആ സൃഷ്ടികർത്താവ് തന്നെ. യാഗം ചെയ്യുന്ന ആരാണ്? ആ സൃഷ്ടികർത്താവ്. അതെങ്ങനെ സൃഷ്ടികർത്താവിന് യാഗം ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് പറയുന്നു ഇതെല്ലാം സൃഷ്ടിച്ചു. പിന്നെ അതിനെ അനുഭവിക്കുന്നവനായി, അനുഭവിക്കുന്നവനായ ഭാവത്തിൽ നിന്നുകൊണ്ട് യാഗം ചെയ്യുന്നു. തത്വചിന്തയിൽ എന്നാണ് പ്രപഞ്ചത്തെ തന്നെ അങ്ങ് നിഷേധിക്കുന്നു. ഇവിടെ കർത്താവും ഭോക്താവുമില്ല, ജീവനും പരനുമില്ല, ഇങ്ങനെയൊക്കെ നിഷേധിക്കുന്നു. ഇങ്ങനെയൊക്കെ നിഷേധിക്കുമ്പോൾ ആ നിഷേധത്തെ ഉൾക്കൊള്ളുന്നതിന് അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരാൾക്ക് മാത്രമേ അതിനെ ശരിയായി ഗ്രഹിക്കാനും അനുഭവിക്കാനും കഴിയും. ഗ്രഹിച്ചാൽ പോരല്ലോ, അത് സ്വാനുഭവമായി മാറണ്ടേ? അപ്പം ഈ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വൈദികന് പെട്ടെന്ന് അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. കർമ്മമൊന്നും ഫലമൊന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾ, അപ്പം അയാൾ നിൽക്കുന്ന തലത്തിൽ, കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ തലത്തിൽ ഈ തത്വത്തെ ഗ്രഹിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ആ തത്വത്തെ അയാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. തത്വം ബോധിക്കത്തില്ല, കാരണം കർമ്മ വാസനയുള്ളവന്, ദൃഢമായ കർമ്മ സംസ്കാരമുള്ളവന് ഈ തത്വത്തെ ബോധിക്കാൻ കഴിയത്തില്ല. പക്ഷെ സത്യമാണ് നമുക്ക് ബോധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണോ അത് ഭാവന ചെയ്യുക, കൽപ്പിക്കുക, അതാണ് ഉപാസന. ആ ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ വിശദീകരിക്കുകയാണ്. സോ അശ്രാമ്യം എന്നാണ്. അപ്പോൾ യാഗം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അതിനകത്ത് വേറെ കൂടി ഉണ്ട്. ഇവിടെ ജീവൻ അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ യാഗം ചെയ്യുന്നു, അതിന് ഫലമുണ്ടാകും. അതുപോലെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ ഈ പ്രജാപതിയുടെ ഒരു യാഗമാണ്. അവിടെയുണ്ട് അഗ്നി, അതിൽ തന്നെ പല സന്ദർഭങ്ങളിലും വരുന്നുണ്ട്, അവിസർപ്പിക്കുന്നു, അതിൽ നിന്ന് സൃഷ്ടിയുണ്ടാകുന്നു. ഇത്തരത്തിൽ അങ്ങനെയും ഭാവന ചെയ്യുക. അപ്പോൾ യാഗം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള യാഗഭാവനയാകാമല്ലോ. അപ്പോൾ കേവലമായ തുച്ഛമായ ഈ ബാഹ്യകർമ്മങ്ങളിൽ നിൽക്കാതെ, അതിൻ്റെ ഫലങ്ങളിൽ നിൽക്കാതെ, ആ യാഗത്തെ യാഗഫലത്തെയെല്ലാം ആധ്യാത്മിക ഭാവനയായി കാണുന്നു. അതിനുവേണ്ടി പറയുന്നു അത് യജിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയും, സപ്രജാപതിർ ജന്മാന്തരെ അശ്വമേധീൻ ആയജത സത്തദ്ഭാവഭാവിത ഏവ കൽപ്പാതു വ്യാവർത്തത. ഇവിടെ പ്രജാപതിയോട് ഇതൊക്കെ എന്തിനു യോജിപ്പിക്കുന്നു? ജീവന്മാർ കർമ്മം ചെയ്യുന്നു, ഫലം അനുഭവിക്കുന്നു എന്ന് പറയുന്നു. പ്രജാപതിയാകുന്ന ആരാണ് ആ സ്ഥാനത്തെത്തിച്ചേരുന്നത്? സാധാരണ പറയാറുണ്ടല്ലോ, ഇന്ദ്രപദവിയിലെത്തണമെങ്കിൽ യാഗം ചെയ്യണം എന്ന് പറയുന്നത് പോലെ കർമ്മ ഉപാസനകളിലൂടെ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തിയ ആളാണ്. തൻ്റെ കർമ്മ ഉപാസനകളിലൂടെ സൃഷ്ടികർമ്മത്തിനു വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. ഇപ്പോൾ പൂർവ്വത്തിൽ യാഗം ചെയ്തവൻ, തദ്ഭാവഭാവിത ആ സംസ്കാരത്തോടു കൂടിയവൻ, ആ വാസനയോടു കൂടിയവൻ കൽപ്പാതിയിൽ വീണ്ടും അയാൾ യാഗം ആരംഭിക്കുന്നു. പക്ഷെ അവിടുത്തെ യാഗം എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത യാഗമല്ല, അത് സൃഷ്ടി തന്നെയാണ്. അനേക അനന്തമായ ജീവന്മാർക്ക് അവരുടെ കർമ്മഫലത്തെ കൊടുക്കുന്ന ആ സൃഷ്ടി യാകുന്ന യാഗത്തെ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ആഗ്രഹിച്ചു, സന്ന കാമേത ഭൂയ സഹജ്ഞേന ഭൂയ വൈജ്ഞ, ഞാൻ ഇനി ധാരാളം യജ്ഞങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തു. അവിടുത്തെ ആദ്യത്തെ യജ്ഞം സൃഷ്ടി തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അശ്രാമ്യത്, അവൻ ക്ഷീണിച്ചു, വിശ്രമിച്ചു. സത്തപ്പോ അതപ്യത, പിന്നെ അവിടെ ചിന്തിച്ചു എന്നാണ്. അങ്ങനെയാണല്ലോ, നമ്മളെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണിക്കും, ക്ഷീണിച്ചാൽ വിശ്രമിക്കും, വിശ്രമിക്കുമ്പോൾ ചിന്തിക്കും ഇനി എന്താ ചെയ്യേണ്ടത്. ചിന്തിക്കാനുള്ള സമയമാണ് വിശ്രമം. അങ്ങനെ വീണ്ടും ചിന്തിച്ചു. സൃഷ്ടിയുടെ ക്രമത്തെക്കുറിച്ച് പറയാം. തസ്യ ശ്രാന്തസ്യ തപ്തസ്യേഷു വീര്യം ഉദക്രാമം, അതിൽ നിന്ന് വീണ്ടും വീര്യം ഉണ്ടായി. പ്രാണാവൈ യശോ വീര്യം, എന്താണത്? അത് പ്രാണനാണ്. യശോ വീര്യം എന്ന് പറഞ്ഞാൽ അതാണ് സർവ യശസ് ഉണ്ടാക്കുന്നത്. പ്രാണനെ ഉപയോഗിച്ചാണല്ലോ ജീവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. കർമ്മങ്ങളാണല്ലോ അവന് യശസ്സിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് യശോ ഹേതുവാണ് ഒന്ന്. മറ്റൊന്ന്, വൈദികമായി ഉപാസനകളിൽ മുഖ്യമാണ് പ്രാണോപാസന. ആ പ്രാണോപാസന അവൻ യശസ്സിനെ കൊടുക്കുന്നു, സദ്ഫലങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ട് യശോ രൂപത്തിലുള്ള ആ പ്രാണൻ അത് ആവിർഭവിച്ചു. നമ്മൾ പറയുന്നു യശോ വീര്യം ഉദക്രമ പ്രാണ വൈ യശോ വീര്യം. ആ പ്രാണൻ എന്താണ്? പ്രാണക്ഷക്ഷുരാദയ, അത് കേവലം പ്രാണന് മാത്രമല്ല, ചക്ഷുരാദികൾ, അതാണ് യശസ്സിനെ വീര്യത്തെ കൊടുക്കുന്നത്. ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആ ജീവന് വേണ്ട ശക്തിയെ കൊടുക്കുന്ന ആ പ്രാണനാണ്, ഇന്ദ്രിയങ്ങളാണ്. ഭാഷ്യകാരൻ പറയുന്നു, ന ഉത്ക്രാന്ത പ്രണ യശസ്സി ബലവാൻ വാ ഭവതി. ഈ ശരീരത്തിലിരുന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പരാക്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഒരാൾക്ക് കീർത്തിയും യശസ്സും ഒക്കെ ഉണ്ടാകുന്നു. അത് പ്രാണൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, പ്രാണൻ പോയി കഴിഞ്ഞാൽ എന്താ ആ ശരീരത്തിനെന്താ യശസ് ഉടനെ തന്നെ നമ്മൾ നശിപ്പിക്കുക ചെയ്യും. അപ്പോൾ അവിടെ പ്രാണനാണ് മുഖ്യം. അതുകൊണ്ട് പ്രാണൻ യശസ്സിന് യശസ്സാണ്, അത് വീര്യമാണ്. ആണ് യശോ വീര്യം ഉദക്രാമം, അത് ആവിർഭവിച്ചു. പ്രാണോവ യശോ വീര്യം തത്പ്രാണേഷു പ്രാന്തേഷു ശരീരം സ്വയതും അധ്രിയത. അങ്ങനെ അപ്രാണൻ ശരീരത്തിലേക്ക് വന്നു. ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടാൻ തയ്യാറായി. അങ്ങനെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോൾ എന്തു വരുന്നു? ശരീരം ക്ഷീണിക്കുന്നു. കാരണം അതങ്ങനെ പറയുന്നത് ആ പ്രാണന്റെ ബലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രാണൻ ശരീരത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിന് യശസ്സും വീര്യമുണ്ട്. ആ പ്രാണന് ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാതായിത്തീരുന്നു എന്നാണ്. ഒന്നുമ്പ് മനസ്സിനെ കുറിച്ച് പറഞ്ഞു. സാധാരണ പറയാറുണ്ട് മനസ്സിനേക്കാൾ ബലമാണ് പ്രാണൻ ചില സന്ദർഭത്തിലടുത്ത് പറയും പ്രാണനേക്കാൾ ബലമാണ് മനസ്സ്. ഇത് പരസ്പര അപേക്ഷിതമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിടുമ്പോഴും മനസ്സ് അതിനാശ്രയിച്ചിരിക്കുന്നു. തസ്യ ശരീരേവ മന ആസി, ശരീരത്തെ ആശ്രയിച്ച് തന്നെ മനസ്സ് നിന്നു. ഇവിടെ മനസ്സിന് പ്രാധാന്യം കൊടുത്ത് പറയും യശസ്സിനും വീര്യത്തിനുമൊക്കെ ഹേതുവായിരിക്കുന്ന ആ പ്രാണൻ ശരീരത്തിൽ നിന്നും അന്തർഗമിച്ച് ശരീരം ജീർണിക്കുന്ന അവസ്ഥയെ പ്രാപിച്ചാൽ ഇവിടെ പറയുന്ന യഥാ കസ്റ്റിജിത് പ്രിയ വിഷയ ദൂരം ഗതസ്യാഭി മനോഭവതി. ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാലും മനസ്സതി തന്നെ നിൽക്കുന്നു. അതുപോലെ ഈ ശരീരത്തിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാണൻ വിട്ടുപോയാലും മനസ്സതിൽ നിൽക്കുന്നു. മനസ്സിന് ശരീരം വിടാൻ മനസ്സ് വരുന്നില്ല. ഇവിടെ പറയുന്നത് ശരീരം, മനസ്സ്, പ്രാണൻ ഇവയുടെ പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. ഹിരണ്യഗർഭൻ, പ്രജാപതി, വിരാട്, ആ വിരാട് ഭാവത്തിൽ വന്ന് ജീവന്മാർ വന്നു. അവിടെ ശരീരം വന്നു, ആ ശരീരത്തിൽ പ്രാണൻ വന്നു, മനസ്സ് വന്നു. അതിനെ കാണിക്കുകയാണ്. ഇതെല്ലാം സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയോട് ബന്ധപ്പെടുന്നതിനുള്ള ഉപായങ്ങളാണ്. ആ ഉപായങ്ങളിലൂടെ ഈ സൃഷ്ടികർത്താവ് സൃഷ്ടിയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ആത്യന്തികമായി സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയും വേർപിരിക്കാൻ കഴിയും. അതൊന്നായിരിക്കുന്നു ആ അഭിന്നത. അത് ഭാവന ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ആ സൃഷ്ടിയുടെ ഭാഗമായ അശ്വത്തിലേക്ക് അതിനെ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. അടുത്ത് പറയുന്നു, സ്വകാമയത മേധ്യമ ഇതം സ്യാത് ആത്മന്മി അനേന സ്യാമിതി തതോ അശ്വസമഭവന്ന് യത് അശ്വ തദ് മേധ്യം അഭൂത് തദേവ അശ്വമേധസ്യ അശ്വമേധത്വം ഏഷഹ വാ അശ്വമേധം വേദ യേനം ഏവം വേദ തം അനവരുദ്ധ്യ ഏവ അമന്യത തം സംവത്സരസ്യ പരസ്താദാത്മന ആലഭത പശൂൻ ദേവതാഭ്യ പ്രത്യൂഹത തസ്മാ സർവദേവത്വം പ്രോക്ഷിതം പ്രാജാപത്യം ആലഭന്ത ഏഷഹ വാ അശ്വമേധോ യേഷത്തപതി തസ്യ സംവത്സരാത്മാ അയം അഗ്നിരർക്കഃ തസ്യ ഇമേ ലോക ആത്മാനഃ തൗ ഏതൗ അർക്കശ്വമേധോ സുപുനരേകൈവ ദേവതാ ഭവതി മൃത്തിരേവ ആപാ പുനർമൃത്യം ജനയതി നൈനം മൃത്യുരാപ്നോതി മൃത്യുരസ്യ ആത്മാ ഭവതി ഏതാസാൻ ദേവതാനാം ഏകോ ഭവതി. സൃഷ്ടികർത്താവ് തന്നെ ഈ തരത്തിലെല്ലാം മാറിയതിനു ശേഷം അത് സ്വയം കരുതുന്നു. എന്താണ് സ്വകാമേത? എൻ്റെ ഈ ശരീരം മേധമാകട്ടെ, യജ്ഞാർഹമാകട്ടെ എന്നത് സ്വയം തന്നെ കരുതുന്നു. അത് ശരീരം അപവിത്രമാണ്, പവിത്രമല്ലല്ലോ, അതുകൊണ്ടാണ് അത് യോഗ്യമാകട്ടെ എന്നാഗ്രഹിക്കുന്നത്. ആത്മന്യു അനേന സ്യാം, അങ്ങനെ ഞാൻ ശരീരമുള്ളവനായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ശരീരമുള്ളവനായി തീരട്ടെ എന്ന് വെച്ചാൽ ശരീരത്തിൽ അഹംബോധം വരുന്നു എന്നാണ്. ആ ശവം ശരീരത്തിൽ അഹംബോധം വരുന്നതാണ് കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്നു. ആ ഹിരണ്യഗർഭരൂപത്തിലിരുന്ന ആ സൃഷ്ടികർത്താവ് സൃഷ്ടിച്ച് സൃഷ്ടിയിലേക്ക് കടന്നിട്ട് എന്തുകൊണ്ട് അത് തന്നെ യജ്ഞവും യജ്ഞോപകരണങ്ങളുമായി മാറി? എന്തിനത് യജ്ഞത്തിന് തയ്യാറായി? അതിൻ്റെ ആവശ്യമില്ലല്ലോ. സർവ്വവും സൃഷ്ടിച്ചവന് പിന്നീട് ഇവിടെ യജ്ഞം നടത്തി എന്തിന് ഫലത്തെ ഉണ്ടാകണം, എന്ത് ഫലത്തെ അനുഭവിക്കാനാണ്? അതിനൊക്കെ സമാധാനോടെ പറയുകയാണ്. ആ ശരീരം തന്നെ പ്രാണനെ ഉപേക്ഷിച്ചപ്പോൾ ശരീരം നാശത്തെ അപവിത്രമായി കഴിഞ്ഞു. അവൻ തന്നെ ആ യജ്ഞീയ അശ്വമായി തീർന്നു, അവൻ തന്നെ യജ്ഞാർഹമായി തീർന്നു. അതാണ് അശ്വമേധത്വം. ഇവിടെ ഇപ്പോൾ അശ്വമേധം എന്ന് പറയുമ്പോൾ കേവലം ബാഹ്യമായൊരു യാഗം മാത്രമാണ്. ആ സൃഷ്ടിക്ക് മുമ്പ് തുടങ്ങി സൃഷ്ടിയിലൂടെ വന്ന് സൃഷ്ടമായ സർവ്വതുമായി മാറി ഉള്ള ഈ വിരാട് രൂപം, അതിലെ കർമ്മങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇപ്പോൾ അശ്വമേധത്വം എന്ന് പറയുന്നത്.
2: ഓം നമഃ ശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org.